നിങ്ങൾ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ദോസ്റ്റോയെവ്സ്കിയുടെ ക്രൈം ആൻഡ് പനിഷ്മെൻറ്റ് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിക്ടർ ഹ്യൂഗോയുടെ ലേം മിറാബിൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാവങ്ങൾ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ മാർക്കേസിനെ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ മലയാളത്തിലെ ബഷീറിനെ വായിച്ചിട്ടുണ്ടോ? വൈലോപ്പള്ളിയെ വായിച്ചിട്ടുണ്ടോ? ജി ശങ്കരക്കുറുപ്പിനെ വായിച്ചിട്ടുണ്ടോ? എം ടി വായിച്ചിട്ടുണ്ടോ? ഒ വിജയനെ വായിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴാണ് വായന എന്ന് പറയുന്ന ഒരു സംഗതിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വായനയിലൂടെ നമുക്ക് ഈ പറഞ്ഞ മഹാത്ഭുതങ്ങൾ മഹാസ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള, ഒരുപക്ഷെ ഇന്ന് നിലവിലില്ലാത്ത ഒരുപാട് പ്രദേശങ്ങളിലൂടെയും കാലങ്ങളിലൂടെയും മനുഷ്യരിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു അനുഭവം വായനയിലൂടെ മാത്രമേ നമുക്ക് സാധിക്കൂ. വായനയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, ചുരുങ്ങിയ ഒരു കാലയളവിൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ ജീവിതമുള്ളൂ. ഈ ജീവിതത്തിൽ അത്രയധികം ചിലവില്ലാതെ, അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഒരുപാട് ജന്മങ്ങളിലൂടെ കടന്നു പോകാൻ, ഒരുപാട് ജീവിതങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുന്ന ഏക മാർഗം വായനയാണ്. അതുകൊണ്ട് വായനയിലൂടെ നമുക്ക് ലോകത്തെ മനസ്സിലാക്കാനും നമ്മളെ തന്നെ മനസ്സിലാക്കാനും ജീവിതത്തെ മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. അത് തിരിച്ചറിയാൻ, ഒന്നുകൂടി അത് തിരിച്ചറിയാനുള്ള ഒരവസരമായിട്ട് വായനാ ദിനത്തെ കാണുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും വായനാ ദിനാശംസകൾ.

വായിക്കാം വളരാം. ഹേ ഹായ് ഹലോ, ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. യെസ്, യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം സ്റ്റുഡിയോ ക്ലോക്കിൽ 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷിമിറ ഇവിടെ പ്രസന്റ് ആണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താണെന്നറിയാമോ? June 19th. കഴിഞ്ഞ കൊല്ലം ഇതേ June 19th ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വർഷത്തേക്ക് നമുക്കൊരു ചലഞ്ച് എടുക്കാന്ന്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വായനാദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എത്ര പേരാണ് എൻ്റെ ലിസ്ണേഴ്സിൽ ഒരു വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ ബുക്സൊക്കെ വായിച്ചു തുടങ്ങി, പക്ഷെ കണ്ടിന്യൂസ്ലി 365 ദിവസം വായിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലാട്ടോ. എന്നാലും റീഡിംഗ് എന്ന് പറഞ്ഞ ഹാബിറ്റ് കുറച്ചും കൂടെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എനിക്ക് സഹായകമായത് നമ്മൾ എടുത്തൊരു ചലഞ്ച് തന്നെയാണ്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

ഒരു നല്ല പുസ്തകം 100 നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ് ട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ. എന്തായാലും ഉണ്ടല്ലോ, ഇന്ന് വായനാ ദിനമാണ്. നമ്മൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ പുസ്തകം എന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്പാനിയൻ ആണ് ട്ടോ. നമ്മുടെ ഏതൊരു സാഹചര്യത്തിലും നമുക്കിങ്ങനെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു സുഹൃത്ത്. മറ്റൊരാളോട് മിണ്ടാതെ അല്ലെങ്കിൽ പറയാതെ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും നമ്മൾ ഒരുപാട് വേൾഡിലോട്ട് ട്രാവൽ ചെയ്യാറുണ്ട് ത്രൂ ബുക്സ്. ബുക്സ് വഴി നമ്മൾ ഒരുപാട് വേൾഡിലോട്ട് ട്രാവൽ ചെയ്ത് നമ്മൾ ആ ഒരു ഫീൽ അനുഭവിക്കാനും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടൊക്കെ പോസിബിൾ ആണ് കേട്ടോ. എന്തായാലും കേരളത്തിലെ പ്രശസ്ത ഗ്രന്ഥശാല പ്രവർത്തകനായിട്ടുള്ള P.N. പണിക്കറുടെ സ്മരണാർത്ഥമാണ് ഈ ദിനം നമ്മൾ ആചരിച്ചു പോകുന്നത്. വായന അറിവ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ചിന്താശേഷിയും ഭാഷാ പാഠവും മെച്ചപ്പെടുത്തുമെന്നാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. ദിവസവും കുറച്ച് സമയം വായിക്കാനായിട്ട് മാറ്റിവെക്കുന്നത് ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കുകയും പുതിയ ലോകത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുകയും ചെയ്യും. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: പുസ്തകങ്ങൾ തടവിലാക്കപ്പെട്ട ആത്മാക്കളാണ്. അലമാരകളിൽ നിന്നും പുറത്തെടുത്ത് വായിക്കപ്പെടുമ്പോഴാണ് അവയ്ക്ക് മോചനം സിദ്ധിക്കുന്നത്. സാമുവൽ ബട്ട്ലർ.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല വീക്കെൻഡ് ആണ്, യെസ് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ അതനുസരിച്ചാണ് ഞാനിന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, അതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.

അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, അതെ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് അല്ലേ, അതൊക്കെ ഒന്ന് കേട്ട് ആസ്വദിച്ചിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: ഒരു പുസ്തകത്തിന്റെ രണ്ട് പുറംചട്ടകൾ ഒരു മുറിയുടെ നാല് ചുമരുകളും മേൽക്കൂരകളുമാകുന്നു. നാം ആ പുസ്തകം വായിക്കുമ്പോൾ ആ മുറിക്കുള്ളിൽ ജീവിക്കുകയാണ്. ജോൺ പർച്ചർ.
2: ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് മാജിക് ലോജിക്. ഇതിനാവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് പാട്ട്, 1 കപ്പ് മോട്ടിവേഷൻ, 1 സ്പൂൺ ബ്യൂട്ടി ടിപ്സ്, 2 സ്പൂൺ ഫാഷൻ, 1 നുള്ള് ഹെൽത്ത് ടിപ്സ്, 1/2 കപ്പ് ഡോക്ടേഴ്സ് ടോക്ക്. എല്ലാം കൂടി അങ്ങ് കുക്കറിലിടാം. 2 വിസിൽ വരുമ്പോ ഇറക്കി വെച്ച് ഒരു ചീഞ്ചട്ടി എടുത്ത് കുറച്ച് പാട്ടങ്ങ് ഏഡ് ചെയ്യാം. മേമ്പടിക്ക് കുറച്ച് RDS-നും കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. നല്ല പരിവമാകുമ്പോൾ അതങ്ങ് മൈ റേഡിയോ 90 FM-ൽ ഇറക്കി വെക്കാം. ക്ലോക്കിലെ സമയം കൃത്യം 10 മണിയല്ലേ എന്ന് ഉറപ്പിക്കാം. എന്നിട്ട് സ്വാദിഷ്ടമായ മാജിക് ലോജിക് എന്ന ഈ വിഭവം എൻജോയ് ചെയ്യാം.
3: മൈ റേഡിയോ 90 FM-ൽ എന്നും രാവിലെ 10 മണി മുതൽ 1 മണി വരെ ലൈഫ് സ്റ്റൈൽ, ഫുഡ്, ഫാഷൻ, ഹെൽത്ത്, ബ്യൂട്ടി ടിപ്സ് തുടങ്ങിയ രസകരമായ വിശേഷങ്ങൾ കേൾക്കാൻ
4: Yes guys, welcome back to Morningville. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. റോഡ് അപകടങ്ങൾ ഇല്ലാത്തൊരു പുതിയ അധ്യയന വർഷത്തിനായിട്ട് കേരള കാർട്ടൂൺ അക്കാദമിയും എയിംസും ചേർന്ന് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു കിഡിലൻ കാർട്ടൂൺ മത്സരം ഒരുക്കുന്നുണ്ട് കേട്ടോ. 17 വയസ്സ് വരെയുള്ള ജൂനിയർ വിഭാഗത്തിനും 18 മുതൽ 25 വയസ്സ് വരെയുള്ള സീനിയർ വിഭാഗത്തിനുമായി നടത്തുന്ന ഈ മത്സരത്തിൽ ട്രാഫിക് ബോധവൽക്കരണമാണ് കേട്ടോ വിഷയം. വിജയികളെ കാത്തിരിക്കുന്നത് 10,000, 7,500, 5,000 രൂപ വീതമുള്ള ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റുകളുമാണ്. ഒരാൾക്ക് 3 രചനകൾ വരെ അയക്കാട്ടോ. അതും അയക്കേണ്ട വിലാസം കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ഐ റിപ്പീറ്റ്, കാർട്ടൂൺ കോൺടെസ്റ്റ് 2026@gmail.com. ജൂൺ 30 അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്യാം 9446587968. ഐ റിപ്പീറ്റ്, 9446587968 എന്ന നമ്പറിൽ. അപ്പോൾ വരയ്ക്കാൻ അറിയാവുന്ന മിടുക്കന്മാര് വേഗം തയ്യാറായിക്കോളൂ. എന്തായാലും ആകർഷകമായിട്ടുള്ള ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റും ഒക്കെ കാത്തിരിക്കുകയല്ലേ. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ ഓൺ മോർണിംഗ് ബെൽ.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: ഞാൻ എൻ രാജൻ, പത്രപ്രവർത്തകനായിരുന്നു, കഥകൾ എഴുതുന്നു. വായന നമ്മുടെ ജീവിതത്തെ ആന്തരികമായി മാറ്റിത്തീർക്കുന്ന ഒരു വലിയ നിശബ്ദ പ്രവർത്തനമാണ്. നമ്മളറിയാതെ നമ്മൾ അത് നവീകരിക്കുന്നു. പുതിയ തെളിച്ചങ്ങളിലേക്കും പുതിയ കാഴ്ചകളിലേക്കും പുതിയ സാമൂഹ്യ ബോധ്യങ്ങളിലേക്കും അത് നമ്മളെ പതുക്കെ പതുക്കെ ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. വളരെ നിശബ്ദമായി ചെയ്യുന്ന ഈ പ്രവർത്തനം കൊണ്ടാണ് നമ്മളിലെ മനുഷ്യത്വം, അല്ലെങ്കിൽ ഭൂമിയിലെ തന്നെ മാനുഷികമായ ബന്ധങ്ങൾ ഇനിയും വറ്റാതെ നിലനിൽക്കുന്നത് എന്നും തോന്നാറുണ്ട്. പ്രകൃതിയെയും ജീവിതത്തെയും അതിൻ്റെ മൂല്യബോധത്തെയും വിശ്വാസങ്ങളെയും ഒക്കെ തിരിച്ചുപിടിക്കാനും നിലനിർത്താനും അതിൻ്റെ സ്ഥായീ ഭാവങ്ങൾ അന്വേഷിക്കാനും ഒരാളുടെ ആന്തരിക ജീവിതത്തിൽ ഇത്രമേൽ ഇടപെടുന്ന മറ്റൊരു പ്രവർത്തനമില്ല. അത് വായന മാത്രമാണ്. വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഒരിക്കലും ഏകാഗിയല്ല. ഒരു പുസ്തകം കയ്യിലുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഒറ്റയ്ക്കാവുന്നില്ല. ഈ ഒരു സന്ദേശമാണ് പുതിയ തലമുറയിലേക്ക് ഇത്തരം ദിവസങ്ങളിൽ നമ്മൾ കൈമാറേണ്ടത്.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ യെസ് ഗൈസ് യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM വിത്ത് മീ ആർഷി മീറ. നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ട്. സ്റ്റെല്ല മറിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സ്റ്റെല്ല മറിയുടെ ഡിയറസ്റ്റ് ഡിയറസ്റ്റ് ഡിയറസ്റ്റ് ബ്രദർ ആയിട്ടുള്ള രോഹിത്തിന്റെ ബേർഡ് ആണ്. സോ രോഹിത്, വിഷു എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബേർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. സോ എന്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മുടെ മൈ റേഡിയോ 90 FM ഇന്ത്യൻ ക്രൂ മെമ്പേഴ്സിന്റെ പേരിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസണേഴ്സിന്റെ പേരിലും വൺസ് അഗൈൻ വിഷു എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബേർത്ത്ഡേ. നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് ഇട്ടോ. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: മൈ റേഡിയോ 90 എഫ്എമ്മിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: പുസ്തകം കടം കൊടുക്കുന്നവൻ വിഡ്ഢിയാണ്, മടക്കി കൊടുക്കുന്നവനോ പമ്പര വെട്ടിയും. അറബി പഴമൊഴി.

ഇപ്പൊ എവിടെ നോക്കിയാലും പനി തന്നെയാണ് കേട്ടോ. പല രീതിയിലുള്ള പനിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മീറ. ഈ പനി എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട്, ആദ്യം ഒരു തൊണ്ടവേദന, പിന്നെ ചുമ, അല്ലെങ്കിൽ ജലദോഷം, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മൾ അപ്പൊ തന്നെ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുക, ആശുപത്രി പോവുക, പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സ നേടുക, അതുപോലെ തന്നെ മരുന്നൊക്കെ കഴിച്ച് നല്ല റെസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കുക. രണ്ടു ദിവസത്തിനകം പനി പമ്പ കടക്കും അല്ലേ? അങ്ങനെയാണോ ചെയ്യുന്നത്? പക്ഷെ അങ്ങനെയല്ല നമ്മളിൽ ഒരാൾ പോലും ചെയ്യുന്നത്. ഈവൻ ഞാനടക്കം ആരും അങ്ങനെ ചെയ്യാറില്ല അല്ലേ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്? ഡെഫിനറ്റ്ലി നമ്മൾ ആദ്യം പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വയം ചികിത്സ എന്നതിലായിരിക്കും. അങ്ങനെ സ്വയം ചികിത്സിക്കാനായിട്ട് വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷ്.
2: സ്വയം ചികിത്സിച്ച് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാതാക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ. നമ്മൾ പറഞ്ഞു വന്നത് ഈ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ സ്വയം ചികിത്സയിലേക്ക് അങ്ങ് പുറപ്പെടും. ഹൈ, എന്താണ് എന്നല്ലേ? നമ്മൾ ആദ്യം ഒരു തൊണ്ടവേനൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഗാർഗിൾ ചെയ്യും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ ഇച്ചിരി ഉപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഗാർഗിൾ ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ചെറിയ മെഡിസിൻ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. ഒരു തലവേന ഉണ്ടെങ്കിൽ നമ്മളൊരു മെഡിസിൻ എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മൂക്കൊലിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ആവി എടുക്കുക, അല്ലെങ്കിൽ തലവേദന എടുക്കുകയാണെങ്കിൽ കഫക്കെട്ടാന്ന് പറഞ്ഞ് നമ്മൾ ആവി എടുക്കും. അങ്ങനെ കുറച്ചധികം സ്വയം ചികിത്സകൾ നമ്മൾ ചെയ്യുക തന്നെ ചെയ്യാറുണ്ടല്ലേ. അതിനുശേഷം ആ സ്വയം ചികിത്സയിൽ നിന്നില്ല എന്ന് കാണുമ്പോഴായിരിക്കും നമ്മൾ ഡോക്ടറിന്റെ സഹായം തേടുന്നത് കേട്ടോ. എന്തായാലും സംസാരിക്കും നമുക്ക് അതിനെ കുറിച്ച് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് വെളിയിൽ വിത്ത് മീ യുവർ ഫേവറേറ്റ് മോർണിംഗ് ബേർഡി ആർഷി മീറ. അപ്പോൾ സ്വയം ചികിത്സേനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കായിരുന്നു, പ്രത്യേകമായിട്ട് പനിയൊക്കെ വരുമ്പോൾ. പക്ഷെ പല രീതിയിലുള്ള പനികൾ ഇന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാർക്കറ്റിൽ ഇങ്ങനെ പല പ്രൊഡക്ട്സ് അവൈലബിൾ ആണെന്ന് പറയുന്ന പോലെയാണ് പല പനികൾ ഇങ്ങനെ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോ പനിക്കും ഓരോ രീതിയിലുള്ള ഒരു സിംപ്റ്റംസ് ആണ് കാണിക്കുന്നത്. ചില പനികൾക്ക് ശ്വാസം മുട്ട് വരും, അല്ലെങ്കിൽ ചുമ വരും, വയറുവേദന വരും, അങ്ങനെയൊക്കെ. ഈ ചുമ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, കഫ് സിറപ്പ് വാങ്ങിച്ച് കഴിക്കുക. പ്രധാനമായിട്ട് ഈ അമ്മമാർ പറയും, ഓ എനിക്ക് വയ്യാതായപ്പോൾ ഞാൻ കുടിച്ച കഫ് സിറപ്പ് എൻ്റെ മക്കൾക്ക് അങ്ങ് കൊടുത്തേക്ക്, അല്ലെങ്കിൽ മക്കൾക്ക് വയ്യാതായപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ആ ഒരു കഫ് സിറപ്പ് എൻ്റെ കയ്യിലുണ്ടല്ലോ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് വയ്യായക വരുമ്പോൾ ചുമ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കഫ് സിറപ്പുണ്ട്, അതെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ചുമയൊക്കെ പമ്പ കിടക്കും. അങ്ങനെ കുടിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ അവർക്കായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: പ്രിയപ്പെട്ടവരെ, ഞാൻ ടി ഡി രാമകൃഷ്ണൻ. ഇന്ന് വായനാ ദിനമാണ്. ഞാനിന്ന് നിങ്ങളോട് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ടാൻസാനിയയിലുമൊക്കെ ഉപയോഗിക്കുന്ന സ്വഹേലി ഭാഷയിലെ ഒരു ചെറിയ വാചകമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വസോമോ വിതാപു. വസോമോ വിതാപു എന്ന് പറഞ്ഞാൽ പുസ്തകം വായിക്കൂ എന്നാണ് അർത്ഥം. ഞാനിത് എൻ്റെ മാമ ആഫ്രിക്ക എന്ന നോവലിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ ചിന്താശേഷി വളരുകയും അവന് കാര്യങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് സ്വയം നിലപാടുകൾ സ്വീകരിക്കാനും കഴിയും. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് വായന. ഈ വായനാ ദിനത്തിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ആദ്യം പറഞ്ഞ വാചകം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. വസോമോ വിതാപു. പുസ്തകം വായിക്കും.

നമ്മുടെ ഇഷ്ടത്തിന് കഫ് സിറപ്പ് വാങ്ങിച്ച കുട്ടികൾക്കും നമുക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രവണത ഉള്ളവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മീറ. ഇനി അങ്ങനത്തെ ഒരു ശീലമുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ, കഫ് സിറപ്പിന് ഇനി കുറിപ്പടി നിർബന്ധമാക്കിയിരിക്കുകയാണ് കേട്ടോ. ഈ ചുമയ്ക്ക് ഉൾപ്പെടെയുള്ള സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ വിൽക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരോധിച്ചിട്ടുണ്ട്. റീസൺ എന്താണെന്ന് വെച്ചാൽ, ചുമ മരുന്ന് കഴിച്ച് രാജ്യത്തിനകത്തും പുറത്തുമായി 100+ കുട്ടികൾ മരിച്ച സാഹചര്യത്തിലാണ് ഇനിയിപ്പോൾ സ്വയം ചികിത്സിക്കേണ്ട അല്ലെങ്കിൽ കഫ് സിറപ്പുകൾ അല്ലെങ്കിൽ ഓരോ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും കഫ് സിറപ്പ് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടറിന്റെ കുറിപ്പടി വളരെ മാൻഡേറ്ററി ആയിട്ട് വേണമെന്ന് ആരോഗ്യ മന്ത്രാലയം സൂചിപ്പിച്ചത് കേട്ടോ. ഓരോരുത്തരുടെയും ബോഡി സ്ട്രക്ചറും ഓരോരുത്തരുടെ ഏജും ഓരോരുത്തരുടെ രോഗത്തിന്റെ സ്ട്രക്ചറൊക്കെ അനുസരിച്ച് കഫ് സിറപ്പ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടതിൻ്റെ ഒക്കെ വേരിയേഷൻ ഇങ്ങനെ ഹൈയും ലോയും ആയിട്ട് ഇങ്ങനെ നിൽക്കും. നമ്മളതൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് കഫ് സിറപ്പ് വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കേണ്ടവയാണ്, ചിലത് വിഴുങ്ങേണ്ടതും അപൂർവം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതും. ഫ്രാൻസിസ് ബേക്കൺ.
0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
2: നമസ്കാരം, എന്റെ പേര് സിമി. ഞാൻ പൊതുവിഭാഗത്തിൽ മത്സരിക്കുന്നു. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് മൈ റേഡിയോ 90 FM നടത്തുന്ന മൈ റേഡിയോ മൈ ബുക്ക് മത്സരത്തിലേക്ക് ഞാൻ തിരഞ്ഞെടുത്ത പുസ്തകം ബെന്യാമിൻ എഴുതിയ ആടുജീവിതം ആണ്. ആടുജീവിതം വെറുമൊരു നോവലല്ല, അത് നജീബ് എന്ന മനുഷ്യൻ്റെ ശ്വാസമാണ്. ഒരുപിടി സ്വപ്നങ്ങളുമായി ഗൾഫിലേക്ക് പറന്ന നജീബ് അവസാനം ഒരു മരുഭൂമിയിലെ ആട്ടിൻകൂട്ടത്തിൽ അടിമയായി മാറിയ കഥ. ഈ കഥ ആരംഭിക്കുന്നത് കായംകുളത്തുകാരൻ നജീബിലാണ്, പുഴയിൽ മുങ്ങി മരിച്ചുപോയ ഉപ്പാൻ്റെ മകൻ, ഭാര്യ സൈനുവും, സൈനുവിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞും, കടവും കഷ്ടപ്പാടും. അങ്ങനെ ഇരിക്കുകയാണ് സ്വപ്നം കാണുന്ന ഗൾഫിലേക്ക് നാട്ടുകാരൻ ഒരു വിസ ശരിയാക്കി കൊടുക്കുന്നത്. വലിയ സ്വപ്നങ്ങളുമായി നജീബ് ബോംബെ വഴി റിയാദ് എയർപോർട്ടിൽ ഇറങ്ങുന്നു. അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് സ്വപ്നം കാണുന്ന ജീവിതമായിരുന്നില്ല. അദ്ദേഹത്തെ അവർ കൂട്ടിക്കൊണ്ടുപോയത് മരുഭൂമിയിൽ നടുവിലെ ഒരു മസ്രയിലേക്കാണ്. അവിടെ ആടും ഒട്ടകവും മാത്രം. 3.5 വർഷം നജീബ് അവിടെ കഴിഞ്ഞു. മനുഷ്യൻ്റെ ഭാഷ മറന്ന്, മനുഷ്യൻ്റെ മണം മറന്ന്, ജീവിതത്തെ മറന്ന്. അന്ന് നജീബ് കരഞ്ഞത് ആടിനെ പോലെയായിരുന്നു. ചുട്ടുപൊള്ളുന്ന മണലിൽ കിടന്ന് ആ നരകത്തിൽ നജീബിന് കൂട്ട് ഹക്കീം എന്ന പയ്യനും ഇബ്രാഹിം ഖാദിരി എന്ന ഹൈദറുമായിരുന്നു. ഒടുവിൽ 3 പേരും കൂടി രക്ഷപ്പെടാൻ ഇറങ്ങി. വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ദിവസങ്ങളോളം അവർ നടന്നു ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ. ഹക്കീം മണലിൽ മരിച്ചു വീഴുമ്പോൾ അത് നോക്കി നിൽക്കാൻ മാത്രമേ നജീബിന് സാധിച്ചുള്ളൂ. അവസാനം നജീബ് മാത്രം രക്ഷപ്പെട്ട് തിരിച്ചെത്തി. ബെന്യാമിൻ ഈ കഥ എഴുതിയത് വാക്കുകൾ കൊണ്ടല്ല, നജീബിൻ്റെ വിശപ്പ് കൊണ്ടാണ്, ദാഹം കൊണ്ടാണ്, ഏകാന്തത കൊണ്ടാണ്. മരുഭൂമിയിലെ ചൂട് നമ്മുടെ തൊലി പൊള്ളിക്കും, ആടിൻ്റെ മണം നമ്മുടെ മൂക്കിൽ തട്ടും, നജീബ് ഉപ്പ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ നെഞ്ചു പിടയും. ഈ പുസ്തകം എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠമുണ്ട് അതിജീവനം. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ തിരിച്ചു വരാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിലും ഈ പ്രതീക്ഷ നമ്മൾ കൈവിടരുത്. ആടുജീവിതം വായിച്ച ശേഷം ഞാൻ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന ഓരോ മലയാളികളെയും നോക്കി ബഹുമാനത്തോടെ. കാരണം അവരുടെ എല്ലാം ഉള്ളിൽ ഒരു നജീബുണ്ട്. സ്വപ്നങ്ങൾ പണയം വെച്ച് കുടുംബത്തെ രക്ഷിക്കാനും ചേർത്ത് പിടിക്കാനും ഓടുന്ന ഒരു നജീബ്. എല്ലാവരും ഈ പുസ്തകം വായിക്കണം. കരയാൻ വേണ്ടിയല്ല, മനുഷ്യനെ സ്നേഹിക്കാൻ വേണ്ടി, ജീവിതത്തെ മുറുകെ പിടിക്കാൻ വേണ്ടി, നമ്മളെ സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി. നന്ദി. മൈ റേഡിയോ 90 FM.
3: റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കപ്പ് സിറപ്പിന് ഇനി കുറിപ്പിടി നിർബന്ധമാണ് കേട്ടോ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുമയ്ക്ക് ഉൾപ്പെടെയുള്ള സിറപ്പുകൾ ഡോക്ടറെ കുറിപ്പിടിയില്ലാതെ വിൽക്കാനാവില്ലെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് കേട്ടോ. 1000 താഴെ ജനങ്ങളുള്ള ഗ്രാമങ്ങളിൽ വിൽപ്പനയ്ക്ക് അനുവദിച്ചിരിക്കുന്ന ഇളവുകൾ പിൻവലിച്ചിട്ടുമുണ്ട്. മാത്രമല്ല ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസിലെ ഷെഡ്യൂൾ കെ വിഭാഗത്തിൽ നിന്ന് സിറപ്പുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ രാജ്യത്ത് നിന്ന് ഒരു സിറപ്പും ഡോക്ടറിന്റെ കുറിപ്പടിയില്ലാതെ വാങ്ങാനാവില്ലെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ക്രൈസിസുകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എന്തായാലും നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു ആപത്ത് വരുന്നതിലും നല്ലതാണ് വരാതെ സൂക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക, അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ. ഐ എം യുവർ ഫേവറേറ്റ് മോർണിംഗ് ബേർഡി ആർഷി മീറ. ഉലോക

അങ്ങനെ അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മൾ ആസ്വദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് പാവാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ മീറ. അപ്പോൾ ഷോ വൈൻഡ് പാവുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ലിസ്ണേഴ്സിനെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം SMS ക്വസ്റ്റ്യൻ്റെ കാര്യം തന്നെയാണ്. ആസ് യൂഷ്വൽ അറിയാലോ അല്ലേ, നമ്മുടെ SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരും ഉണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ സോങ് ആണ്. അതെ, നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.

0: അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ ഒട്ടും സമയം കളയേണ്ട, നിങ്ങളുടെ ഉത്തരങ്ങൾ അതേ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കണ്ട. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കുട്ടുക്കുടൻ. മോർണിംഗ് ദില്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: അച്ഛനും കൊച്ചനും കൊച്ചനിയെത്തിയും സെറ്റുമ്മ സെറ്റുമ്മ സാ.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: വായനക്കാരൻ മരണത്തിന് മുൻപ് ആയിരക്കണക്കിന് ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്നു. എന്നാൽ ഒന്നും വായിക്കാത്തവൻ ഒരൊറ്റ ജീവിതം മാത്രം ജീവിക്കുന്നു. ജോർജ് മാർട്ടിൻ.
2: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചിരുമ്പോൾ യെസ് ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് നിങ്ങളുടെ സ്വന്തം ആർഷിമിറ ഇവിടെ പ്രസന്റ് ആയിരുന്നു. സോ നമ്മുടെ മോർണിംഗ് ബെൽ പീരിയഡ് ഇങ്ങനെ ക്ലോസ് ചെയ്യാനായിട്ട് പോവുകയാണല്ലേ. പോകുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ ദിവസവും കുറച്ച് സമയം വായനയ്ക്കായിട്ട് മാറ്റിവെക്കാട്ടോ. വായന അറിവിന്റെ വാതിൽ തുറക്കുന്ന ഒരു വാതായനം കൂടിയാണ്. സൃഷ്ടിപരമായ ചിന്ത വളർത്താനും അതുപോലെ തന്നെ ഭാഷാ പാഠവം മെച്ചപ്പെടുത്താനും മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറയ്ക്കാനൊക്കെ ഇത് വളരെയധികം സഹായിക്കും. വായനാശീലം ഒരു വ്യക്തിത്വ രൂപപ്പെടുത്തുന്നതിനും സഹായിക്കുകയും ചെയ്യും. ഈ ഡിജിറ്റൽ യുഗത്തിൽ വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ വായനേനെ ഒരു സ്വന്തം കമ്പാനിയനായിട്ട് കൂടെ കൂട്ടിയാണ്ടല്ലോ ഒരുപാട് ഒരുപാട് ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന PN പണിക്കർ സാറിന്റെ സന്ദേശം ഇന്നും വായനയുടെ പ്രാധാന്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സോ ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോ തിങ്കളാഴ്ച കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: പ്രിയപ്പെട്ടവരെ, ഞാൻ റഫീഖ് അഹമ്മദ്. ഇന്ന് വായനാ ദിനമാണ്. നിങ്ങളിൽ പലരും പിരമിഡുകൾ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നയാഗ്ര വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടാവാം, താജ്മഹൽ കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ ലോകത്തിലെ പല അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ അതിശയകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുകയോ അനുഭവിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്, പക്ഷെ എല്ലാവർക്കും അത് കഴിയില്ല. പക്ഷെ എല്ലാവർക്കും കഴിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ദോസ്റ്റോവ്സ്കിയുടെ ക്രൈം ആൻഡ് പനിഷ്മെൻറ്റ് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിക്ടർ ഹ്യൂഗോയുടെ ലേം മിറാബിള് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാവങ്ങൾ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ മാർക്കേസിനെ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ മലയാളത്തിലെ ബഷീറിനെ വായിച്ചിട്ടുണ്ടോ? വൈലോപ്പള്ളിയെ വായിച്ചിട്ടുണ്ടോ? ജി ശങ്കരക്കുറുപ്പിനെ വായിച്ചിട്ടുണ്ടോ? MT വായിച്ചിട്ടുണ്ടോ? OB ജനെ വായിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴാണ് വായന എന്ന് പറയുന്ന ഒരു സംഗതിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വായനയിലൂടെ നമുക്ക് ഈ പറഞ്ഞ മഹാത്ഭുതങ്ങൾ മഹാസ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള, ഒരുപക്ഷെ ഇന്ന് നിലവിലില്ലാത്ത ഒരുപാട് പ്രദേശങ്ങളിലൂടെയും കാലങ്ങളിലൂടെയും മനുഷ്യരിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു അനുഭവം വായനയിലൂടെ മാത്രമേ നമുക്ക് സാധിക്കൂ. വായനയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളീ ഭൂമിയിൽ ജീവിക്കുന്ന വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൽ മാത്രമേ, ചുരുങ്ങിയ ഒരു കാലയളവിൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ ജീവിതമുള്ളൂ. ഈ ജീവിതത്തിൽ അത്രയധികം ചിലവില്ലാതെ, അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഒരുപാട് ജന്മങ്ങളിലൂടെ കടന്നു പോകാൻ, ഒരുപാട് ജീവിതങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുന്ന ഏക മാർഗം വായനയാണ്. അതുകൊണ്ട് വായനയിലൂടെ നമുക്ക് ലോകത്തെ മനസ്സിലാക്കാനും നമ്മളെ തന്നെ മനസ്സിലാക്കാനും ജീവിതത്തെ മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. അത് തിരിച്ചറിയാൻ, ഒന്നുകൂടി അത് തിരിച്ചറിയാനുള്ള ഒരവസരമായിട്ട് വായനാ ദിനത്തെ കാണുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും വായനാ ദിനാശംസകൾ.

വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറെ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കില് സമയം കറക്റ്റ് 10 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് തുടങ്ങല്ലേ? തുടക്കത്തിൽ തന്നെ ഒരു കുഞ്ഞി കഥ പറയാനായിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസം എവിടെയോ വായിച്ച ഒരു കഥയാണ്. ഒരിക്കലൊരാള് ഒരു കുളത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിരുന്നു കേട്ടോ. കുളത്തിലെ വെള്ളം നമുക്കറിയാലേ എപ്പോഴും ഇങ്ങനെ ശാന്തമായിട്ട് ഇരിക്കുന്ന വെള്ളമാണ്. അത് കണ്ടപ്പോ ആൾക്കൊരു കുസൃതി തോന്നിയിട്ട് ഒരു കല്ലെടുത്തിട്ട് കുളത്തിലേക്ക് ഒരൊറ്റ എറു കൊടുത്തു. എറു കൊടുത്തപ്പോ അവിടെ മൊത്തത്തിൽ റിപ്പിൾസ് ഉണ്ടാവാൻ തുടങ്ങി. അതായത് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഓളങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്ത് ചെയ്താൽ നിൽക്കുന്നില്ല. അപ്പൊ ആൾക്ക് എന്തോ തോന്നി, ഈ ഞാൻ ഇത് ചെയ്തത് ശരിയല്ല, മര്യാദയ്ക്ക് അത് ശാന്തമായിട്ടിരുന്ന വെള്ളമായിരുന്നു, പിന്നെ ഞാൻ എന്തിനാ അതിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആളത് ശരിയാക്കാനായിട്ട് നോക്കി. നമുക്കറിയാം റിപ്പിൾസ് എത്ര വന്നാലും അത് നമുക്ക് തിരിച്ച് ശരിയാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അല്ലെ. വളരെയധികം എഫേർട്ട് ഇട്ടിട്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. അവസാനം തനിയെ തനിയെ അത് നോർമലായിട്ട് ശാന്തമായിട്ട് തിരിച്ചു വന്നു. നമ്മുടെ ലൈഫിലെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എന്താ സംഭവം ഒന്നും മനസ്സിലായില്ലല്ലോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

0: చొగ చొగజ తొట్టు తట్టు వెచ్చ తడివిడి తక్కంగా చెల్లి తచ్చి తచ్చి తడివిడి నూనె చచ్చిదిక్క మరికా.
1: My Radio 90FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.
2: മൈ റേഡിയോ 90FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
3: ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമാണ് വായന പകരുന്നത്. സോമർസെറ്റ് മോം.
2: മൈ റേഡിയോ 90FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
4: നമസ്കാരം, എന്റെ പേര് ഹരിനന്ദ. ഞാൻ കോളേജ് വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്. ഒരു ഓഫീസർ, നല്ല വിദ്യാഭ്യാസം, നല്ല ബുദ്ധി, എന്നിട്ടും ജീവിതത്തിൽ ഒന്നും നേടാനാകാതെ സ്വന്തം മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ലോകത്തോടും തന്നോടും പോരാടുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആരോ പറഞ്ഞ ഒരു ചെറിയ അപമാനം പോലും മറക്കാൻ കഴിയാതെ വീണ്ടും അത് മനസ്സിൽ കൊണ്ടു നടക്കുന്നു. അയാളാണ് ഈ കഥയിലെ നായകൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് റഷ്യൻ സാഹിത്യത്തിലെ മഹാനായ എഴുത്തുകാരൻ ഫ്യോദർ ദോസ്തോയെവ്സ്കിയുടെ നോട്ട്സ് ഫ്രം അണ്ടർഗ്രൗണ്ട് എന്ന ചെറുകൃതിയാണ്. സാധാരണ നോവലുകളിൽ നമ്മൾ കാണുന്നത് ശക്തരായ നായകന്മാരെയാണ് അല്ലേ? എന്നാൽ ഈ പുസ്തകത്തിലെ നായകൻ തൻ്റെ തന്നെ ചിന്തകളുടെ തടവുകാരനാണ്. മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹം ഒരുപാടുണ്ടെങ്കിലും അഹങ്കാരവും ഭയവും കാരണം അവരിൽ നിന്ന് അകന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഒരു കഥാപാത്രം മാത്രമല്ല, മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കൃതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതിലെ നായകൻ കാരണം തന്നെയാണ്. കാരണം നായകൻ സ്വന്തം ദൗർബല്യത്തെ മറച്ചുവെക്കാൻ എവിടെയും ശ്രമിക്കുന്നില്ല എന്നതാണ്. അസൂയയും പ്രതികാരവും ആത്മനിന്ദയും വരെ തുറന്ന് സംബന്ധിക്കുന്ന രംഗങ്ങളുണ്ട് ഈ പുസ്തകത്തിൽ. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മളൊരു കഥ വായിക്കുന്നതായിട്ട് നമുക്ക് തോന്നില്ല, മറിച്ച് ഒരു മനുഷ്യ മനസ്സിൻ്റെ രഹസ്യ ഡയറി തുറന്നു നോക്കുന്നതായിട്ടേ തോന്നത്തുള്ളൂ. ദോസ്തോയെവ്സ്കി ഇവിടെ വലിയ ചോദ്യം ഉയർത്തുന്നു. മനുഷ്യൻ ശരിക്കും യുക്തിയുടെ അടിസ്ഥാനത്തിലാണോ ജീവിക്കുന്നത്? എല്ലാം കണക്കുകൂട്ടി തീരുമാനിക്കുന്ന യന്ത്രങ്ങളാണോ നമ്മളെല്ലാവരും? അല്ല, പലപ്പോഴും നമ്മൾ വികാരങ്ങളുടെയും അഹങ്കാരത്തിലും വളങ്ങുന്നു. അത് എത്ര സത്യമാണ് എന്ന് ഈ പുസ്തകം നമ്മെ ബോധിപ്പിക്കുന്നു. 1864 എഴുതിയ ഈ ഒരു കൃതി ഇന്നത്തെ സമൂഹത്തെ കൃത്യമായി സ്പർശിക്കുന്നു. എന്തുകൊണ്ട്? സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് പോലും പലരും അനുഭവിക്കുന്ന ഏകാന്തതയും ആത്മസംഘർഷവും ഈ പുസ്തകം എടുത്തു കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെറുമൊരു കഥ വായിക്കണം എങ്കിൽ മറ്റു പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാം. പക്ഷേ ഒരു പുസ്തകം നിങ്ങളെ ചിന്തിപ്പിക്കണം, നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർത്തണം എന്നതുണ്ടെങ്കിൽ നോട്ട്സ് ഫ്രം അണ്ടർഗ്രൗണ്ട് തീർച്ചയായും വായിക്കണം. കാരണം ചില പുസ്തകങ്ങൾ നമ്മെ ലോകത്തെ കാണാൻ പഠിപ്പിക്കും, എന്നാൽ ഈ പുസ്തകം നമ്മെ നമ്മളെ തന്നെ കാണാൻ പഠിപ്പിക്കും. നന്ദി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ്. ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ കഥയും നമ്മുടെ ലൈഫും തമ്മിൽ എന്താണ് ബന്ധം എന്നല്ലേ. വളരെ വലിയൊരു ബന്ധമുണ്ട് കേട്ടോ. നമ്മുടെ ലൈഫിലും കുറേ അധികം പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടാവും, ഇതുപോലത്തെ റിപ്പിൾസ് നമ്മുടെ ലൈഫിലും ഉണ്ടാവും. നമ്മള് അത്രമാത്രം എഫേർട്ട് ഇട്ടിട്ട് അതൊക്കെ ശരിയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ ശരിയാവില്ല. എന്നാല് ഒരു സമയത്ത് താനെ അത് തിരിച്ച് പഴയ അവസ്ഥയിലെത്തും, അല്ലെങ്കിൽ സോൾവിക്കേഷൻ പെട്ടെന്ന് തന്നെ നടക്കും. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല, എല്ലാ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. എന്നാൽ തനിയെ സോൾവ് ആയി പോകുന്ന പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിലുണ്ട്. അപ്പോ അങ്ങനെ തനിയെ സോൾവ് ആയി പോകുന്ന പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് അത് കൊളമാക്കാതിരിക്കുക, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങി. പക്ഷെ ഇത്ര നേരമായിട്ടും എന്തുകൊണ്ട് SMS ക്വസ്റ്റ്യൻ വന്നില്ല എന്നുള്ളൊരു ചിന്തയിലാണോ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഐഡന്റിഫൈ ദ സോങ് ആണ് ഇന്നത്തെ ചോദ്യം. സോങ്ങിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ദവരാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരം നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. അയക്കുമ്പോൾ കൂട്ടത്തില് നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാനായിട്ട് വിട്ടുപോരുത് കേട്ടോ.

അപ്പോ മ്യൂസിക് കേട്ടു, പാട്ട് ഏതാന്ന് ക്ലിക്ക് ആയിട്ടുണ്ട്. സോ അയക്കേണ്ട നമ്പർ 9072879090. 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ്. സോ സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഇന്ന് June 19 നാഷണൽ റീഡിംഗ് ഡേ, ദേശീയ വായനാ ദിനം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അക്ഷരങ്ങളിലൂടെ മനുഷ്യന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പി എൻ പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. റീഡിംഗ് എന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അല്ലെ. വിദ്യാഭ്യാസത്തിലെ റീഡിങ്ങിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അത്രമാത്രം വലുതാണ്. അതല്ലാതെ തന്നെ ഈ ഒരു റീഡിങ്ങിനെ ഹാബിറ്റ് ആയിട്ട്, ഒരു ഹോബി ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കുറേ പേരുണ്ട്. വെറുതെ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ വായിക്കുന്നത്, അതോ ആസ്വാദനത്തിനപ്പുറമായിട്ട് ഈ പുസ്തക വായനയിൽ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുന്നുണ്ടോ? സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പല പുസ്തകങ്ങളും.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: ഞാൻ എൻ രാജൻ, പത്രപ്രവർത്തകനായിരുന്നു, കഥകൾ എഴുതുന്നു. വായന നമ്മുടെ ജീവിതത്തെ ആന്തരികമായി മാറ്റി തീർക്കുന്ന ഒരു വലിയ നിശബ്ദ പ്രവർത്തനമാണ്. നമ്മളറിയാതെ നമ്മളെ അത് നവീകരിക്കുന്നു. പുതിയ തെളിച്ചങ്ങളിലേക്കും പുതിയ കാഴ്ചകളിലേക്കും പുതിയ സാമൂഹ്യ ബോധ്യങ്ങളിലേക്കും അത് നമ്മളെ പതുക്കെ പതുക്കെ ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. വളരെ നിശബ്ദമായി ചെയ്യുന്ന ഈ പ്രവർത്തനം കൊണ്ടാണ് നമ്മളിലെ മനുഷ്യത്വം, അല്ലെങ്കിൽ ഭൂമിയിലെ തന്നെ മാനുഷികമായ ബന്ധങ്ങൾ ഇനിയും വറ്റാതെ നിലനിൽക്കുന്നത് എന്നും തോന്നാറുണ്ട്. പ്രകൃതിയെയും ജീവിതത്തെയും അതിൻ്റെ മൂല്യബോധത്തെയും വിശ്വാസങ്ങളെയും ഒക്കെ തിരിച്ചുപിടിക്കാനും നിലനിർത്താനും അതിൻ്റെ സ്ഥായീ ഭാവങ്ങൾ അന്വേഷിക്കാനും ഒരാളുടെ ആന്തരിക ജീവിതത്തിൽ ഇത്രമേൽ ഇടപെടുന്ന മറ്റൊരു പ്രവർത്തനമില്ല. അത് വായന മാത്രമാണ്. വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഒരിക്കലും ഏകാഗിയല്ല. ഒരു പുസ്തകം കയ്യിലുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഒറ്റയ്ക്കാവുന്നില്ല. ഈ ഒരു സന്ദേശമാണ് പുതിയ തലമുറയിലേക്ക് ഇത്തരം ദിവസങ്ങളിൽ നമ്മൾ കൈമാറേണ്ടത്.

വായനാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളിത് തിരിച്ചു വന്നിരിക്കുകയാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഈ വായനയുടെ ഗുണങ്ങളുടെ കാര്യമായിരുന്നു. പുസ്തകം വായന ശാരീരികവും മാനസികവുമായിട്ടുള്ള ഹെൽത്ത് നൽകും എന്നാണ് പറയുന്നത്. ഈ ഒരു ഗുണങ്ങൾ ഒരിക്കലും ടെമ്പററി അല്ല കേട്ടോ. നമ്മുടെ കുട്ടിക്കാലം മുതല് മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ആയിട്ടുള്ള വാർദ്ധക്യം വരെ വായനയുടെ ബെനിഫിറ്റ്സ് ഇങ്ങനെ നീണ്ടു കിടക്കും. അത്ര നമ്മുടെ തലച്ചോറിനെയും ശരീരത്തിനെയും പുസ്തക വായന വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടു. മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വായന എന്നുള്ളത് നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഇങ്ങനെ അകറ്റി മാറ്റും. ഒരു പുസ്തകം എടുത്തിട്ട് ഒരു അര മണിക്കൂർ നമ്മൾ വായിച്ചു നോക്കൂ, നമ്മുടെ എല്ലാ സ്ട്രെസ് കുറയും, നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ നിരക്ക് കുറയും, മാനസിക സമ്മർദ്ദത്തിന്റെ ആ ഒരു നിരക്ക് കുറയ്ക്കും, സ്ട്രെയിനെ അങ്ങോട്ട് വൈപ്പ് ഔട്ട് ചെയ്ത് കളയുന്ന ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല കേട്ടോ, തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: പുസ്തകങ്ങൾ തടവിലാക്കപ്പെട്ട ആത്മാക്കളാണ്. അലമാരകളിൽ നിന്നും പുറത്തെടുത്ത് വായിക്കപ്പെടുമ്പോഴാണ് അവയ്ക്ക് മോചനം സിദ്ധിക്കുന്നത്. സാമുവൽ ബട്ട്ലർ.
0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
2: 10 വയസ്സ്, കൂട്ടുകാരോടൊപ്പം ഒളിച്ചും കളിച്ചും നടക്കേണ്ട പ്രായം. എന്നാൽ ഇതേ 10-ാം വയസ്സിൽ ഒരു പെൺകുട്ടി കോടതിയുടെ പടവുകൾ ഒറ്റയ്ക്ക് കയറുകയാണ്. എന്തിനാണെന്നറിയുമോ? തന്റെ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം വേണമെന്ന ആവശ്യവുമായി. കഥ തുടങ്ങുന്നത് ഒരു കോടതി വരാന്തയിൽ നിന്നാണ്. വിജ്യൂത് എന്ന ആ 10-വയസ്സുകാരി സങ്കല്പിച്ചതോ TV-യിലൂടെ കണ്ടതുപോലെയുള്ളതായിരുന്നില്ല ആ കോടതി. ആളുകളുടെ ബഹളവും തിരക്കും കോടതി മുറികളിലെ വാദപ്രതിവാദവും അവളിൽ അത്ഭുതം ചെലുത്തി. അവർ ആ പെൺകുട്ടിയെ കണ്ടില്ല. പക്ഷേ നുജൂത് തിരിച്ചു പോകാൻ തയ്യാറായിരുന്നില്ല. ബ്രെഡ് മേടിക്കാൻ അമ്മ തന്ന 150 റിയാൽ കൊണ്ട് ബസ് കയറി കോടതി മുറ്റത്ത് നിൽക്കുന്നത് ഓടിയൊളിക്കാനോ തിരിച്ചുപോയി പീഡനങ്ങൾ സഹിക്കാനോ ആയിരുന്നില്ല. തന്നെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ച തന്റെ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടാൻ വേണ്ടിയായിരുന്നു. എന്നാലും ആരെങ്കിലും മനസ്സിലാക്കുമോ, തന്നെ വീട്ടിൽ കൊണ്ടുവിടുമോ എന്ന ഭയം അവളിൽ വല്ലാതെ അലട്ടിയിരുന്നു. ഒടുവിൽ അവൾ ജഡ്ജി അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തിച്ചേർന്നു. അദ്ദേഹം ചോദിച്ചു, എന്താണ് വേണ്ടത്? പക്ഷേ അവൾ തന്റെ ജീവിതത്തിന്റെ ഇതേവരെയുള്ള യാത്രകളും തനിക്ക് ഭർത്താവിൽ നിന്ന് സഹിക്കേണ്ടി വന്ന പീഡനങ്ങളും ഇനി എന്താണ് സംഭവിക്കുക എന്ന ചിന്തകളിൽ ആണ്ടിരുന്നു. അദ്ദേഹം വീണ്ടും ചോദിച്ചു, കുട്ടി, എന്താണ് വേണ്ടത്? ഈ സമയം ചിന്തകളിൽ നിന്ന് ഉണർന്ന് അവൾ പറഞ്ഞു, എനിക്ക് വിവാഹമോചനം വേണം. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. എന്നാൽ ഇത് യമൻ സ്വദേശിയായ നുജൂദ് അലി എന്ന പെൺകുട്ടിയുടെ ജീവിതമാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ലോകത്തിന്റെ മനസാക്ഷിയെ ഉലച്ച ഞാൻ നുജൂദ് 10 വയസ്സ് വിവാഹമോചിത എന്ന ആത്മകഥയെ കുറിച്ചാണ്. യമനിലെ കഠിനമായ ദാരിദ്ര്യം കാരണം തന്റെ പ്രായത്തിനേക്കാൾ 3 ഇരട്ടിയിലധികം പ്രായമുള്ള ഒരു വരനെയായിരുന്നു നുജൂദിനെ അവളുടെ അച്ഛൻ വിവാഹം കഴിച്ചു നൽകിയത്. ഒരു പാവക്കളി പോലെയായിരുന്നു പിന്നീടുള്ള അവളുടെ ജീവിതം. ഭർത്തൃ വീട്ടിൽ അവൾക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ പീഡനങ്ങളായിരുന്നു. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അവളുടെ ഭർത്താവ് അവളെ പീഡിപ്പിച്ചിരുന്നു. പക്ഷേ ആ നരകയാതനകളിൽ കരഞ്ഞു തീർക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ആ വീടിന്റെ മതിൽ കെട്ടുകൾ തകർത്തെത്തിയത് സന്നയിലെ കോടതിയിലായിരുന്നു. ഒരു 10-വയസ്സുകാരി ഒറ്റയ്ക്ക് വന്ന് നീതി ചോദിക്കുമ്പോൾ നിയമവ്യവസ്ഥ പോലും അമ്പരന്നു പോയി. ഒടുവിൽ ഷാദാ നാസർ എന്ന അഭിഭാഷകയുടെ സഹായത്താൽ അവൾ പോരാടി ജയിച്ചു, വിവാഹമോചനം നേടി. ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ഭാഷയിൽ എഴുതിയ ഈ ആത്മകഥ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുകയും അവസാനം നീതി ലഭിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും നൽകുന്നു. പൊരുതാൻ പ്രായമല്ല, ആത്മബലമാണ് വേണ്ടത് എന്ന് നുജൂദ് തെളിയിക്കുന്നു. പെൺകുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ പുസ്തകം തീർച്ചയായും വായിക്കേണ്ടത് ഒന്ന് തന്നെയാണ്. നുജൂദ് അലിയും ഡെൽഫിൻ മിനോയും ചേർന്ന് എഴുതിയ ഈ പുസ്തകം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അന്നും ഇന്നും ഒരുപോലെ പ്രചോദനം നൽകുന്ന ഒന്ന് തന്നെയാണ്.
3: റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വായന നമ്മുടെ ഇമോഷൻസിനെയും വളരെയധികം എഫക്ട് ചെയ്യൂത്രേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. സാഹിത്യ വായന ശീലാക്കിയിട്ടുള്ളവരിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, മറ്റുള്ളവരുടെ വികാരങ്ങളെയും വിശ്വാസങ്ങളെയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അവർക്കുണ്ടാവും. അതുപോലെ തന്നെ സയന്റിഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ വായന നമ്മുടെ മനസ്സിനെ തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. തലച്ചോറിലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട്സും സിഗ്നൽസും ഒക്കെ വായനയിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. വായിക്കാനുള്ള ഒരു കഴിവ് വർദ്ധിക്കുമ്പോൾ ഈ നെറ്റ്വർക്ക് മുഴുവനും അത്രയും സ്ട്രോങ് ആയിട്ട് മാറൂത്രേ. വളരെ ചെറുപ്പം മുതൽ പതിവായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികളിൽ ക്രമേണ ഒരു വെക്കാബുലറി വർദ്ധിക്കുന്നതായിട്ടും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. വളരെ ബെനിഫിഷ്യൽ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഇങ്ങനെ ഈ വായന ഹെൽപ്പ് ചെയ്യും. ഏജിങ്ങനെ കൂടിക്കൂടി പോകുന്തോറും നമ്മുടെയൊക്കെ മനസ്സിനെ എൻഗേജ്ഡ് ആക്കി വെക്കാനുള്ള, ഒരു കോൺസെൻട്രേഷനിലേക്ക് എത്തിക്കാനുള്ള, ഏകാഗ്രത കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു മാർഗമാണ് വായന. വായനയുടെ ഗുണങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല, പക്ഷെ നമ്മുടെ പാട്ടുകളവിടെ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ വെയിറ്റിംഗിലാണ്. ആ പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: ഒരു പുസ്തകത്തിന്റെ രണ്ട് പുറംചട്ടകൾ ഒരു മുറിയുടെ നാല് ചുമരുകളും മേൽക്കൂരകളുമാകുന്നു. നാം ആ പുസ്തകം വായിക്കുമ്പോൾ ആ മുറിക്കുള്ളിൽ ജീവിക്കുകയാണ്. ജോൺ പറിച്ചർ.
2: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഈ മറവി രോഗം എന്ന് പറയുന്നത് നമുക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഒന്നാണ് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. റീഡിംഗ് പോലെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവരിൽ ഡിമെൻഷ്യയുടെ പല സിംറ്റംസും കാണാനായിട്ട് സാധിക്കില്ല. ഒരു സിംറ്റംസിനെ മൊത്തത്തിൽ അകറ്റി നിർത്തും എന്നാണ് പല പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ പതിവായിട്ടുള്ള ഉറക്കം വളരെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടും വായന ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മയോ ക്ലിനിക്കിലെ പല ഡോക്ടേഴ്സും ഈ വായന അല്ലെങ്കിൽ റീഡിംഗ് നമ്മുടെ ഡെയിലി ലൈഫിന്റെ പാർട്ടാക്കി മാറ്റാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ പോട്ടെ, 12 വർഷക്കാലം 3635 പേരിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പഠനത്തില് പുസ്തക വായന ശീലമാക്കിയവര് വായിക്കാത്തവരെ അപേക്ഷിച്ചിട്ട് 2 വർഷം കൂടുതൽ ജീവിച്ചു അത്രേ. ദാറ്റ് മീൻസ് നമുക്ക് ദീർഘായുസ് കിട്ടാനും ഈ വായന അടിപൊളിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് വേറെ ഒന്നുമല്ല, വായന റീഡിംഗ് എന്നുള്ളത് ഒരു സന്തോഷത്തിനും ആസ്വാദനത്തിനും അപ്പുറമായിട്ട് ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ ആൻഡ് ഇറ്റ്സ് സംതിങ് ബെനിഫിഷ്യൽ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

ഫാഷൻ വേൾഡ് എന്ന് പറയുന്നത് ഡെയിലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വസ്ത്രങ്ങളിൽ മാത്രമല്ല ഓർണമെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ച്.

ആക്ച്വലിയാണ് കേട്ടോ. നോർമൽ ചെയിൻസും ബാംഗിൾസും അതിൽ നിന്നൊക്കെ മാറിയിട്ട് പേഴ്സണാലിറ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ജ്വല്ലേഴ്സ് ആണ് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട സംഭവങ്ങൾ. അധികം മോഡേൺ ഒന്നും അല്ലാത്ത ഡ്രസ്സിന് പോലും ഇത്തരം സംഭവങ്ങൾ ഒരു ഡിഫറെന്റ് ലുക്ക് തരും എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെ ചൂസ് ചെയ്യാനുള്ള കാരണം. ഇക്കൂട്ടത്തില് അത്രമാത്രം ടോപ്പ് ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം ഉണ്ട്. എന്താണെന്നറിയോ, ചെവി കുത്താതെ തന്നെ നമുക്ക് സ്റ്റൈലിഷ് ലുക്ക് നൽകുന്ന ഇയർ കഫ്. ചെവിയുടെ മുകളിലും വശങ്ങളിലും ഒക്കെ ക്ലിപ്പ് ചെയ്യുന്ന ഇത്തരം ഓർണമെന്റ് സാധാരണ കമ്മലുകളെക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കാണ് തരുന്നത്. മിനിമൽ ഡിസൈനുകൾ മുതൽ സ്റ്റേറ്റ്മെന്റ് പീസുകൾ വരെ നിരവധി ഡിസൈനുകളിലാണ് ഇന്നത്തെ ഈ ലോകത്ത് ഇയർ കഫുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോ ഇയർ കഫിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM ൽ വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് RJ അഞ്ജലി.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: പ്രിയപ്പെട്ടവരെ, ഞാൻ TD രാമകൃഷ്ണൻ. ഇന്ന് വായനാ ദിനമാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ടാൻസാനിയയിലുമൊക്കെ ഉപയോഗിക്കുന്ന സ്വഹേലി ഭാഷയിലെ ഒരു ചെറിയ വാചകമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വസോമോ വിതാപു. വസോമോ വിതാപു എന്ന് പറഞ്ഞാൽ പുസ്തകം വായിക്കൂ എന്നാണ് അർത്ഥം. ഞാനിത് എൻ്റെ മാമ ആഫ്രിക്ക എന്ന നോവലിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ ചിന്താശേഷി വളരുകയും അവന് കാര്യങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് സ്വയം നിലപാടുകൾ സ്വീകരിക്കാനും കഴിയും. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് വായന. ഈ വായനാ ദിനത്തിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ആദ്യം പറഞ്ഞ വാചകം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. വസോമോ വിതാപു. പുസ്തകം വായിക്കും.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഇയർ കഫ് ഇത്രമാത്രം ഫേമസ് ആവാനുള്ള കാരണം വേറെ ആരുമില്ല, ഹോളിവുഡ് താരങ്ങളായിട്ടുള്ള സെൻഡ്രിയ, എമ്മ വാട്സൺ, പ്രിയങ്ക ചോപ്ര ജോണസ്, ദീപിക പദുക്കോൺ ഒക്കെയാണ് കേട്ടോ. ഇവരെല്ലാം വിവിധ റെഡ് കാർപ്പറ്റ് ചടങ്ങുകളിലും ഫാഷൻ ഷോകളിലും ഇപ്പോ ഇയർ കഫുകൾ ധരിച്ചിട്ട് അത്രമാത്രം ശ്രദ്ധ നേടിയിട്ടുണ്ട്. സാരി ആയിക്കോട്ടെ, ഗൗൺ ആയിക്കോട്ടെ, വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആയിക്കോട്ടെ, ഫ്യൂഷൻ വെയർ ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങി ഏതൊരു വേഷത്തിന്റെ കൂടെയും ഇയർ കഫുകൾ എളുപ്പത്തിൽ മാച്ച് ചെയ്തു പോകും. പ്രത്യേകിച്ച് മുടി പോണിടെയിൽ ആയിട്ടോ ബണ്ണായിട്ടോ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഇയർ കഫിന്റെ ഭംഗി കൂടുതലായിട്ട് എടുത്തും കാണിക്കും. സിമ്പിൾ ഔട്ട്ഫിറ്റിന് പോലും ഗ്ലാമറസ് ടച്ച് നൽകുന്ന ഈ ഒരു ഇയർ കഫ് സെറ്റ് സാധനമാണ് കേട്ടോ. ഈ ഒരു ഒറ്റ ഓർണമെന്റ് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലുക്ക് സൃഷ്ടിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഗോൾഡ്, സിൽവർ, റോസ് ഗോൾഡ് ഫിനിഷുകളിലും മുത്തുകൾ, സ്റ്റോണുകൾ, ബോഹോ ഡിസൈൻസ് അങ്ങനെ ചേർന്നിട്ടുള്ള മോഡലുകളിലും ഇത്തരം ഓർണമെന്റ്സ് ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും വളരെ സുലഭമായിട്ട് അവൈലബിൾ ആ. വെസ്റ്റേൺ സ്റ്റൈലായാലും ട്രഡീഷണൽ സ്റ്റൈലായാലും ഒരുപോലെ ഇതിനെ കൂട്ടിച്ചേർക്കാൻ കഴിയും എന്നുള്ളതും പോപ്പുലാരിറ്റി വർദ്ധിക്കാനുള്ള ഒരു കാരണമാണ്. എന്നാ പിന്നെ അടുത്തൊരു പരീക്ഷണം ഇയർ കഫിന് ആയിക്കോട്ടെ അല്ലെ. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: മൈ റേഡിയോ 90 എഫ്എമ്മിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: പുസ്തകം കടം കൊടുക്കുന്നവൻ വിഡ്ഢിയാണ്, മടക്കി കൊടുക്കുന്നവനോ പമ്പര വെട്ടിയും. അറബി പഴമൊഴി.
0: മൈ റേഡിയോ 90 എഫ്എമ്മിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
2: നമസ്കാരം, എന്റെ പേര് ആത്മിക. ഞാൻ ഹൈസ്കൂൾ വിഭാഗത്തിൽ മത്സരിക്കുന്നു. ഒരു വർഷം മുമ്പ് വായിച്ച നോവലിന്റെ ആസ്വാദന കുറിപ്പാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നെ വളരെയധികം ആകർഷിച്ച ആ നോവലാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും. അതിലെ കഥാപാത്രങ്ങൾ ഇന്നും എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്നത് മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനായ മുട്ടത്ത് വർക്കി രചിച്ച ബാലസാഹിത്യ നോവലാണ്. കുട്ടികളുടെ മനസ്സിലെ നന്മയും സ്നേഹവും സഹോദര ബന്ധത്തിന്റെ മഹത്വവും ലളിതമായി അവതരിപ്പിക്കുന്ന കൃതിയാണിത്. 1916 പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ നോവൽ ഇന്നും വായനക്കാരുടെ പ്രിയപ്പെട്ട കൃതികളിലൊന്നാണ്. ഈ നോവലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിലെ ഹൃദയസ്പർശിയായ കഥാപാത്രങ്ങളാണ്. ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ നിഷ്കളങ്കതയെയും അവളുടെ ജീവിതാനുഭവങ്ങളെയും കരുണയും സ്നേഹവും ഉണർത്തുന്നു. കുടുംബ ബന്ധങ്ങളുടെ വിലയും പരസ്പര സഹായത്തിന്റെ ആവശ്യകതയും കഥയിലൂടെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. മുട്ടത്ത് വർക്കിയുടെ ലളിതവും മനോഹരവുമായ ഭാഷാശൈലി കഥയെ കൂടുതൽ ആകർഷകമാക്കുന്നു. കുട്ടികൾക്ക് എളുപ്പത്തിൽ വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നതിനോടൊപ്പം മുതിർന്നവരെയും ഈ കൃതി ആകർഷിക്കുന്നു. സ്നേഹബന്ധങ്ങളുടെ മഹത്വം കുട്ടികൾക്ക് പകർന്നു നൽകുന്ന ഒരു മികച്ച കൃതിയാണ് ഈ നോവൽ വിലയിരുത്തപ്പെടുന്നത്. ഒരു കുടയും കുഞ്ഞു പെങ്ങളും, സ്നേഹം, കരുണ, സഹോദര ബന്ധം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മികച്ച ബാലനോവലാണ്. ഹൃദയത്തെ സ്പർശിക്കുന്ന ഈ കൃതി വായനക്കാരിൽ നല്ല ചിന്തകളും മാനുഷിക മൂല്യങ്ങളും വളർത്താൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ മലയാള ബാലസാഹിത്യത്തിലെ ഒരു അമൂല്യ സൃഷ്ടിയായി ഇത് നിലനിൽക്കുന്നു. നന്ദി.

മഴക്കാലാണ്, ഇടയ്ക്കിടയ്ക്ക് മഴ ഗംഭീരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ സമയത്ത്, ഇത്രയും തണുപ്പുള്ള സമയത്ത് നല്ല ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ചൂടായിട്ടുള്ള അടിപൊളി സൂപ്പിന്റെ റെസിപ്പിയാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്വീറ്റ് കോൺ സ്വല്പം പേസ്റ്റ് ചെയ്തെടുക്കുക. പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴച്ചെടുക്കുക. ഇതിലേക്ക് സവാള അരിഞ്ഞതും ക്യാരറ്റും ബീൻസും ഒക്കെ അരിഞ്ഞതും ചേർത്ത് ഒന്ന് വേവിക്കുക. അരച്ചു വെച്ച ആ ഒരു സ്വീറ്റ് കോണും അതല്ലാതെ മുഴുവനായിട്ടുള്ള കോണും ആവശ്യത്തിന് വെള്ളം ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. സ്വല്പം കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കുറുക്കിയെടുക്കുക. അവസാനം കുരുമുളക് പൊടിയും സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ചൂട് ചൂടാ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സൂപ്പ് റെഡിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരങ്ങളിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ജോലിയൊക്കെ കഴിഞ്ഞ് ചെല്ലുന്ന ആ ഒരു ക്ഷീണമൊക്കെ മാറാൻ സെറ്റ് സാധനമാണ് ഈ ഒരു വെജിറ്റബിൾ സൂപ്പ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, ഞാൻ ആർജി അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. സമയം ദാ ഏകദേശം കഴിയാറായിട്ടുണ്ട്. സോ നമ്മുടെ എസ് എം എസ് കൃഷ്ണ ഇതുവരെയായിട്ടും ഉത്തരമയക്കാത്ത കുറച്ച് പേര് കൂടിയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ചോദ്യം റിപ്പീറ്റ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ ചോദ്യം ഐഡന്റിഫൈ ദ സോങ് ആയിരുന്നു അല്ലേ? സോങ്ങിന് വേണ്ടിയുള്ള മ്യൂസിക് ദാ പിടിച്ചോളൂ.

0: മ്യൂസിക് കേട്ട് പാട്ട് ഏതാന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, ഫോൺ എടുക്കുക, വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാണ്, 9072879090. ഉത്തരം അയക്കുന്ന ഗ്യാപ്പിൽ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്, കൂടെ കേട്ടെറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM ഞാൻ ആർജെ അഞ്ജലി.
1: മൈ റേഡിയോ 90 FM പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
2: വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷ്.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരം കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും കുറേയധികം വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. നമ്മുടെ ഷോയുടെ ഇന്നത്തെ ഒരു സമയം കഴിയാറായിട്ടുണ്ട്. പോകുന്നതിന് മുൻപ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. വീക്കെൻഡ് ആണ്, നമ്മുടെ ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ ചെലവഴിക്കാനായിട്ട് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പിക്നിക് ഒക്കെ സെറ്റ് ചെയ്യുക, ഒന്ന് പുറത്തേക്കൊക്കെ പോവുക, എല്ലാവരും കൂടി കുറച്ചധികം സന്തോഷ നിമിഷങ്ങൾ കണ്ടെത്തുക. ലൈഫിൽ ഒന്ന് ഓർമ്മിക്കാനായിട്ട് ഒരു പോസിറ്റിവിറ്റി കിട്ടാനായിട്ട് ഇത്തരം നിമിഷങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതാണ് അല്ലേ. സോ ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, ലവബിൾ ആയിട്ടിരിക്കുക. അടുത്ത ദിവസം തിങ്കളാഴ്ച രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും പാക്കലാം എന്നുള്ളൊരു പ്രത്യാശയിൽ എന്നുള്ളൊരു ഹോപ്പിൽ ഞാൻ ദാ വിട പറയുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: പ്രിയപ്പെട്ടവരെ, ഞാൻ റഫീഖ് അഹമ്മദ്. ഇന്ന് വായനാ ദിനമാണ്. നിങ്ങളിൽ പലരും പിരമിഡുകൾ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നയാഗ്ര വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടാവാം, താജ്മഹൽ കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ ലോകത്തിലെ പല അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ അതിശയകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുകയോ അനുഭവിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്, പക്ഷെ എല്ലാവർക്കും അത് കഴിയില്ല. പക്ഷെ എല്ലാവർക്കും കഴിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ദോസ്റ്റോവ്സ്കിയുടെ ക്രൈം ആൻഡ് പനിഷ്മെന്റ് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിക്ടർ ഹ്യൂഗോയുടെ ലേം മിറാബിൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാവങ്ങൾ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ മാർക്കേസിനെ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ മലയാളത്തിലെ ബഷീറിനെ വായിച്ചിട്ടുണ്ടോ? വൈലോപ്പള്ളിയെ വായിച്ചിട്ടുണ്ടോ? ജി ശങ്കരക്കുറുപ്പിനെ വായിച്ചിട്ടുണ്ടോ? എം ടി വായിച്ചിട്ടുണ്ടോ? ഒ വിജയനെ വായിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴാണ് വായന എന്ന് പറയുന്ന ഒരു സംഗതിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വായനയിലൂടെ നമുക്ക് ഈ പറഞ്ഞ മഹാത്ഭുതങ്ങൾ മഹാസ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള, ഒരുപക്ഷെ ഇന്ന് നിലവിലില്ലാത്ത ഒരുപാട് പ്രദേശങ്ങളിലൂടെയും കാലങ്ങളിലൂടെയും മനുഷ്യരിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു അനുഭവം വായനയിലൂടെ മാത്രമേ നമുക്ക് സാധിക്കൂ. വായനയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, ചുരുങ്ങിയ ഒരു കാലയളവിൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ ജീവിതമുള്ളൂ. ഈ ജീവിതത്തിൽ അത്രയധികം ചിലവില്ലാതെ, അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഒരുപാട് ജന്മങ്ങളിലൂടെ കടന്നു പോകാൻ, ഒരുപാട് ജീവിതങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുന്ന ഏക മാർഗം വായനയാണ്. അതുകൊണ്ട് വായനയിലൂടെ നമുക്ക് ലോകത്തെ മനസ്സിലാക്കാനും നമ്മളെ തന്നെ മനസ്സിലാക്കാനും ജീവിതത്തെ മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. അത് തിരിച്ചറിയാൻ, ഒന്നുകൂടി അത് തിരിച്ചറിയാനുള്ള ഒരവസരമായിട്ട് വായനാ ദിനത്തെ കാണുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും വായനാ ദിനാശംസകൾ.

ഹേയ് ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. വെൽക്കം ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് ജാനകി ഇതവിടെ എത്തിയിട്ടുണ്ട്. കൃത്യ സമയത്ത് തന്നെ. എന്തൊക്കെയാണ് പരിപാടി? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണോ? ഞാനും ഇവിടെ ഹാപ്പി ആയിട്ട് ഉഷാറായിട്ടിരിക്കുകയാണ്. നമ്മളുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഇടയ്ക്കൊക്കെ അവരുടെ ഒരു മാജിക്കൽ കൂട്ട് നമ്മൾക്ക് സ്പെഷ്യലാക്കി ഉണ്ടാക്കി തരുന്ന കുറച്ച് ഫുഡ്സ് ഒക്കെ കാണില്ലേ, അത് വളരെ സ്നേഹത്തോടെ ഒരുപാട് സമയമെടുത്ത് നമ്മൾക്ക് വേണ്ടി ഒരാൾ കുക്ക് ചെയ്ത് തരുന്നു എന്നറിയുമ്പോൾ, നമ്മൾക്കത് കഴിക്കുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട. പിന്നെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു സന്തോഷമാണ്, ഒരു ഉഷാറാണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാനിരിക്കുമ്പോൾ അത് കുറച്ചുകൂടി അത് കൂടില്ലേ. അപ്പൊ എന്തായാലും ഞാനിവിടെ ഒരുപാട് കഥകൾ പറയാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങളും അവിടെ റെഡി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ വീക്കും പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരൂ കേട്ടോ. സൈഡിനായിട്ട് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കേണ്ടവയാണ്, ചിലത് വിഴുങ്ങേണ്ടതും അപൂർവം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതും. ഫ്രാൻസിസ് ബേക്കൺ.
0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
2: നമസ്കാരം, ഞാൻ ഗൗരിനാഥ്, ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഞാൻ വായിച്ചതിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച പുസ്തകമാണ് രഘുനാഥൻ സാവിത്രി എഴുതിയ കുറേ വീമ്പടിയും കുറച്ചു വിനയവും എന്ന പുസ്തകം. ഈ പുസ്തകത്തെ കുറിച്ചുള്ള എന്റെ ആസ്വാദനമാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. രഘുനാഥൻ സാവിത്രി എന്ന കഥാകൃത്ത് തന്റെ അനുഭവങ്ങളും അമളികളും ഒരു ഫലിത രൂപത്തിൽ എഴുതിയ പുസ്തകമാണ് കുറേ വീമ്പടിയും കുറച്ച് വിനയവും. ഈ പുസ്തകത്തിൽ കഥാകൃത്തിന്റെ കുട്ടിക്കാലത്തുണ്ടായ സംഭവങ്ങളിൽ രസകരമായ അനുഭവങ്ങൾ കൊച്ചു കൊച്ചു കഥകളായി എഴുതിയിരിക്കുന്നു. കഥാകൃത്തിന്റെ അനുഭവങ്ങൾ വായിക്കുമ്പോഴും നമ്മളും നമ്മളുടെ ജീവിതത്തിൽ നടന്ന ചില അബദ്ധങ്ങൾ അറിയാതെ ഓർത്തുപോകും. പണ്ടത്തെ കാലത്തെ കുട്ടികളുടെ വിനോദവും ഭീതിയും കഥയിലുടനീളം ആകർഷകമായ രീതിയിൽ രഘുനാഥൻ സാവിത്രി വിവരിക്കുന്നു. ലളിതമായ ഭാഷയോടെയും ഹൃദയസ്പർശിയായ അവതരണത്തോടെയുമാണ് രചയിതാവ് കഥ വിവരിക്കുന്നത്. ഈ പുസ്തകം എന്നെ സ്വാധീനിച്ചത് സ്വന്തം അബദ്ധങ്ങളെ ഒരിക്കലും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള അനുഭവമാക്കുന്നതിനു പകരം സ്വന്തം അബദ്ധങ്ങൾ ചിരിച്ചുകൊണ്ട് അംഗീകരിക്കാനും അവയിലൂടെ ജീവിതം മനോഹരമാക്കുവാനുമുള്ള മനോഭാവം വളർത്തിയപ്പോഴാണ്. നിങ്ങൾക്ക് പറ്റിയ മണ്ടത്തരങ്ങൾ പ്രഖ്യാപിക്കുന്നത് വഴി നിങ്ങൾ സ്വതന്ത്രരാക്കുന്നു എന്ന സന്ദേശമാണ് രഘുനാഥൻ സാവിത്രി ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിലൊന്നാക്കി കുറേ വീമ്പടിയും കുറച്ചു വിനയവും എന്ന പുസ്തകം മാറിയിരിക്കുന്നു.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെയൊക്കെ സ്നേഹത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലേ, എന്താണോ അത്? നമ്മൾ ഈ കൊടുത്ത ആളുകളുടെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടിയില്ലെങ്കിലും അത് വേറെ ഏതെങ്കിലുമൊക്കെ വഴിയിൽ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് രണ്ടിരട്ടിയായിട്ട് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു കോൺസെപ്റ്റ്, അത് ഭയങ്കര മാജിക്കാല്ലേ. നമ്മൾ കൊടുത്ത കെയറ്, നമ്മൾ അവരെ ഓർത്ത് ചെയ്ത പ്രാർത്ഥനകള്, നമ്മളുടെ ആ ഒരു കൈൻഡ്നെസ്, ഇതൊന്നും നിങ്ങളിൽ ഒരാൾ വിട്ടിട്ട് പോയാൽ തീരാവുന്ന സംഭവങ്ങളല്ല. അത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നമ്മൾ കൊടുത്തതിന്റെ 100 ഇരട്ടി നമ്മൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു ദിവസം, ആ ഒരു ദിവസം വരും. മേ ബി നോട്ട് ഫ്രം ദ സെയിം പേഴ്സൺ, മേ ബി നോട്ട് ഫ്രം ദ സെയിം വേ, പക്ഷെ ഒരിക്കൽ അതെന്തായാലും നമ്മൾക്ക് തിരിച്ചു കിട്ടും. മേ ബി ഇൻ ദ ഫോം ഓഫ് കുറച്ച് നല്ല മനുഷ്യന്മാരിൽ നിന്ന്, മേ ബി ഇൻ ദ ഫോം ഓഫ് യുവർ സമാധാനം, മേ ബി ഇൻ ദ ഫോം ഓഫ് യുവർ ഡ്രീം. സോ ട്രസ്റ്റ് ദ പ്രോസസ് എന്നുള്ളതാണ്. സോ എന്തായാലും കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകൾ കേട്ടിട്ട് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു വൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഈയോട് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ തീ നമ്മുടെ ഇന്നത്തെ ആ പാട്ടിനുള്ള നേരമായിട്ടുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യമായ ഐഡന്റിഫൈ ദ സോങ് ആണ്. സോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടുള്ള ആ ഒരു പാട്ട്, ആ ഒരു മാജിക്കൽ പാട്ട് നമുക്ക് ഏതാണ് എന്ന് നോക്കാം അല്ലേ.

0: യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ യെസ്മൽ ചോദ്യം. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? ആ പാട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം മായ്ക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: മൈ റേഡിയോ 90 FM പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
2: വായനക്കാരൻ മരണത്തിന് മുൻപ് ആയിരക്കണക്കിന് ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്നു. എന്നാൽ ഒന്നും വായിക്കാത്തവൻ ഒരൊറ്റ ജീവിതം മാത്രം ജീവിക്കുന്നു. ജോർജ് മാർട്ടിൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് ഈ പെൺകുട്ടികളുടെ ആദ്യത്തെ സൂപ്പർ ഹീറോ ആരാന്നറിയോ? അവർ അച്ഛന്മാരാണ് അവരുടെ ആദ്യത്തെ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞാൽ. ഈ അച്ഛനെന്ന വാക്ക് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മറ്റൊരു പേരാണല്ലേ. നമ്മുടെയൊക്കെ ലൈഫിൽ ഓരോ ഘട്ടത്തിലും മക്കൾക്ക് തണലായി നിൽക്കുന്ന നമ്മുടെ അച്ഛന്മാരുടെ ദിവസമാണ് ഈ ഞായറാഴ്ച വരുന്നത്. June 21 ഫാദേഴ്സ് ഡേ ആണ് അല്ലേ. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ സിനിമാ വിശേഷങ്ങൾ പറയുന്ന സിനിമ, ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ അച്ഛന്റെ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു അച്ഛൻ തന്റെ മകളോട് അളവറ്റ സ്നേഹത്തിനായി നടത്തുന്ന ഒരു പോരാട്ടത്തിന്റെ കഥയാണ് ഇന്ന് നമ്മൾ നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്നത്. ഏതാണെന്നല്ലേ, 2011 പുറത്തിറങ്ങിയ ഒരു തമിഴ് ചിത്രമായ ദൈവ തിരുമകൾ എന്ന സിനിമയെ കുറിച്ചാണ്. നമ്മുടെ വിക്രം ഒരു മാനസിക വൈകല്യമുള്ള വ്യക്തിയായിട്ടാണ് ഈ ഒരു സിനിമയിൽ വരുന്നത്. ആൻഡ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഫാദേഴ്സിന്റെ ആ ഒരു സ്നേഹത്തെ കുറിച്ചിട്ടൊക്കെയാണല്ലേ. സോ എന്തായാലും നമുക്ക് അതിനെയൊക്കെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു പാട് കാര്യങ്ങളുണ്ട്. കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: ഞാൻ എൻ രാജൻ, പത്രപ്രവർത്തകനായിരുന്നു, കഥകൾ എഴുതുന്നു. വായന നമ്മുടെ ജീവിതത്തെ ആന്തരികമായി മാറ്റി തീർക്കുന്ന ഒരു വലിയ നിശബ്ദ പ്രവർത്തനമാണ്. നമ്മളറിയാതെ നമ്മൾ അത് നവീകരിക്കുന്നു. പുതിയ തെളിച്ചങ്ങളിലേക്കും പുതിയ കാഴ്ചകളിലേക്കും പുതിയ സാമൂഹ്യ ബോധ്യങ്ങളിലേക്കും അത് നമ്മളെ പതുക്കെ പതുക്കെ ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. വളരെ നിശബ്ദമായി ചെയ്യുന്ന ഈ പ്രവർത്തനം കൊണ്ടാണ് നമ്മളിലെ മനുഷ്യത്വം, അല്ലെങ്കിൽ ഭൂമിയിലെ തന്നെ മാനുഷികമായ ബന്ധങ്ങൾ ഇനിയും വറ്റാതെ നിലനിൽക്കുന്നത് എന്നും തോന്നാറുണ്ട്. പ്രകൃതിയെയും ജീവിതത്തെയും അതിൻ്റെ മൂല്യബോധത്തെയും വിശ്വാസങ്ങളെയും ഒക്കെ തിരിച്ചുപിടിക്കാനും നിലനിർത്താനും അതിൻ്റെ സ്ഥായി ഭാവങ്ങൾ അന്വേഷിക്കാനും ഒരാളുടെ ആന്തരിക ജീവിതത്തിൽ ഇത്രമേൽ ഇടപെടുന്ന മറ്റൊരു പ്രവർത്തനമില്ല. അത് വായന മാത്രമാണ്. വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഒരിക്കലും ഏകാഗിയല്ല. ഒരു പുസ്തകം കയ്യിലുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഒറ്റയ്ക്കാവുന്നില്ല. ഈ ഒരു സന്ദേശമാണ് പുതിയ തലമുറയിലേക്ക് ഇത്തരം ദിവസങ്ങളിൽ നമ്മൾ കൈമാറേണ്ടത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മൾ ഇന്ന് നമ്മുടെ സിനിമ വിശേഷങ്ങളിൽ പറയുന്ന സിനിമ ഒരച്ഛന്റെ സ്നേഹത്തിന് അളവുകളില്ലെന്ന് തെളിയിക്കുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയെ കുറിച്ചായിരുന്നു അല്ലേ ദൈവത്തിരുമകൾ. കഥയിലേക്ക് വരുമ്പോ കൃഷ്ണ എന്ന നിഷ്കളങ്കമായ അച്ഛൻ ആളുടെ ലോകം എന്ന് പറഞ്ഞ തന്റെ കുഞ്ഞുമകൾ നിലയെ ചുറ്റിപ്പറ്റിയിട്ടാണ്. അവളുടെ സന്തോഷമാണ് അദ്ദേഹത്തിന്റെ ലോകം എന്ന് പറഞ്ഞാൽ അത് പിന്നെ അങ്ങനെയാണല്ലോ. അച്ഛന്മാർക്ക് മക്കളുടെ ആ ഒരു സന്തോഷമാണല്ലേ അവരുടെ ആ ഒരു ലോകം എന്ന് പറഞ്ഞാല്. നമ്മുടെ സിനിമയിലേക്ക് വരുമ്പോ കുറേ സാഹചര്യങ്ങൾ ഇരുവരെയും വേർപെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തന്റെ മകളെ തിരികെ നേടാനായിട്ട് കൃഷ്ണ നടത്തുന്ന ഒരു പോരാട്ടമാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. വളരെ ഹൃദയസ്പർശിയായ ഒരു സിനിമയാണ്. ബുദ്ധിശക്തിയല്ല, സ്നേഹമാണ് ഒരു അച്ഛനെ, ഒരു നല്ല അച്ഛനെ സൃഷ്ടിക്കുന്നത് എന്നാണ് ഈ ഒരു സിനിമയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞാല് നമ്മളുടെ കണ്ണ് നനയിക്കും, നമ്മൾ പോലും അറിയാതെ. ലൈക്ക് അതെന്താണ് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: കഥ സൊല്ല പോറെ.
2: എന്നാ കഥ പാ?
1: രാജാ റാണി കഥ സൊല്ല പോറെ. കാക്കാ കുരുവി കഥ സൊല്ല പോറെ.
2: രാജാ കഥയാ കാക്കാ കഥയാ?
1: എന്ന കഥയാ?
3: அதெல்லாம் எதுக்கு சொல்ல சொல்லாத? யாராவது திருடி படம் எடுத்துட்டாங்கன்னா?
4: காக்கா கதை சொல்ல, காக்கா கதை சொல்ல.
5: ராஜா கதை சொல்லு. ராஜாதி ராஜா இளைய ராஜா கதை சொல்லு.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമാണ് വായന പകരുന്നത്. സോമർസെറ്റ് മോം.
0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
2: രൂപേഷ് വ്യാർ, പൊതുവിഭാഗം. നമ്മെ തന്നെ എത്രമാത്രം ശൂന്യമാക്കുന്നുവെന്നും ആ ശൂന്യതയിൽ മറ്റൊരാളെ എത്രമാത്രം നിറയ്ക്കുന്നുവെന്നുമുള്ളതാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അളവുകോയി. സ്നേഹം സ്വയം ശൂന്യമാക്കലാണെങ്കിൽ സാഹിത്യം അതിനുള്ള ഏറ്റവും വലിയ പരിശീലനമാണ്. രണ്ടാമൂഴം വായിച്ചു തീരുമ്പോൾ സ്നേഹത്തിന്റെയും നഷ്ടങ്ങളുടെയും വലിയൊരു സാഗരമാണ് ആർത്തിരമ്പുന്നത്. ചരിത്രവും ഇതിഹാസങ്ങളും എപ്പോഴും സിംഹാസനത്തിലിരിക്കുന്ന വിജയികളുടെ കഥകളാണ് പാടാറുള്ളത്. എന്നാൽ ആ കോലാഹലങ്ങൾക്കിടയിൽ സ്വന്തമൂഴവും കാത്ത് ഒടുവിൽ വിസ്മൃതിയിലേക്ക് തള്ളപ്പെട്ടുപോയ പരാജിതരുടെ നിശബ്ദമായ നെടുവീർപ്പുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതൊരു പുനരാഖ്യാനമല്ല, ദൈവങ്ങളെ മനുഷ്യരാക്കിയ ഒരു സാഹിത്യ അട്ടിമറിയാണ്. വ്യാസൻ കാണാതെ പോയ ഇടങ്ങളിലേക്കുള്ള MT-യുടെ തീർത്ഥാടനമാണ് രണ്ടാമൂഴം. ലക്ഷത്തിലധികം ശ്ലോകങ്ങളായി പരന്നുകിടക്കുന്ന വ്യാസഭാരതമെന്ന ആ മഹാമേരുവിനെയാണ് കേവലം 200-ഓളം പേജുകളിലേക്ക് MT കാച്ചിക്കുറിക്കുന്നത്. ഇതിഹാസത്തിന്റെ ഭാരമില്ലാത്ത ചോരയും നീരുമുള്ള മനുഷ്യരുടെ കഥയാണിത്. ഇവിടെയാണ് അരികുജീവിതങ്ങളും തോറ്റവരും മുഖ്യധാരയിൽ വിജേതാക്കളുടെ വരിയിൽ ചേരുന്നത്. ഇത് അമാനുഷികനായ ഭീമന്റെ കഥയല്ല, മറിച്ച് ഏകാന്തതയും ഒറ്റപ്പെടലും പേറിയ ഒരു മനുഷ്യന്റെ കഥയാണിത്. വഞ്ചിക്കപ്പെട്ടവനും എല്ലാം നഷ്ടപ്പെട്ടവനുമായി ഏകാന്തതയുടെ മലകയറുന്ന ഒരു പച്ച മനുഷ്യന്റെ ആത്മകഥം. അതോടൊപ്പം മക്കൾക്കു വേണ്ടി കൊട്ടാരച്ചതികളിൽ കരുക്കൾ നീക്കിയ കുന്തി എന്ന അമ്മയുടെയും കഥയാണിത്. കൃഷ്ണൻ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് അമാനുഷികതയുടെ വസ്ത്രങ്ങൾ MT ഉരിഞ്ഞു മാറ്റി അവർ നമ്മെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. രണ്ടാമൂഴത്തിന്റെ ഭാഷ ഒരു കവിതയാണ്. കടലിന് കറുത്ത നിറമായിരുന്നു. ആത്മാക്കൾ ഉപേക്ഷിക്കപ്പെട്ട ജീർണ വസ്ത്രങ്ങൾ, എന്നിട്ടുമെന്തേ തണുത്ത വായുവിന് താമരപ്പൂവിന്റെ ഗന്ധം. ഇതുപോലുള്ള പ്രയോഗങ്ങൾ അതിനുദാഹരണമാണ്. നോവലിലെ ജീർണ വസ്ത്രങ്ങൾ എന്ന അധ്യായം ഭഗവത്ഗീതയിലെ വസാംസി ജീർണാനി എന്ന വിഖ്യാതമായ ശ്ലോകത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. കേട്ടുപഴകിയ ദൈവിക പരിവേഷങ്ങൾക്കപ്പുറം മഹാഭാരതത്തെ മനുഷ്യരുടെ പരിമിതികളുടെയും നിസ്സഹായതകളുടെയും കഥയാക്കി മാറ്റിത്തീർക്കാൻ ഈ വായനയ്ക്ക് കഴിയുന്നു. നമ്മളിൽ പലരും ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എല്ലാ യോഗ്യതകളും ഉണ്ടായിട്ടും രണ്ടാമനായി ഒതുക്കപ്പെട്ടു പോകുന്ന ഭീമന്മാരാണ് എന്ന യാഥാർത്ഥ്യത്തെ ഈ പുസ്തകം തൊട്ടുണർത്തുന്നു. മഹാഭാരത യുദ്ധത്തിൻ്റെ സകല കോലാഹലങ്ങളും അവസാനിച്ചു. മഹാപ്രസ്ഥാനത്തിൻ്റെ യാത്രയിൽ ദ്രൗപദി വീണുപോയി. ധർമ്മപുത്രർ തിരിഞ്ഞു നോക്കാതെ സ്വർഗത്തിലേക്കുള്ള യാത്ര തുടർന്നപ്പോൾ പിന്നിൽ അവൾക്ക് കാവലായി ഒരു മനുഷ്യൻ മാത്രം ബാക്കിയായി. ആ ഏകാന്തതയുടെ മരവിപ്പിലേക്ക് പുസ്തകം മടക്കി വയ്ക്കുമ്പോൾ ആ മലമുകളിൽ ഒറ്റയ്ക്കാവുകയാണ്. ഇനി ഒന്നും കേൾക്കാനില്ലാത്ത വിധം കേവലം ഒരു വലിയ നിശബ്ദത മാത്രം ബാക്കിയാക്കി.
3: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. ദൈവത്തിരുമകൾ അവരുടെ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോ ചിത്രത്തിന്റെ അവസാനത്തില് കൃഷ്ണയുടെ മാനസികാവസ്ഥ ഒരു സാധാരണ അച്ഛന്റേതല്ലെങ്കിലും മകളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും കരുത്തലും ആത്മാർത്ഥതയും കോടതിയും അതുപോലെ തന്നെ സമൂഹവും തിരിച്ചറിയാണ് അല്ലെ. ഒടുവിലെ നിലയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന തരത്തിലൊരു തീരുമാനം എടുക്കുന്നുണ്ട്. അച്ഛനും മകളും തമ്മിലുള്ള ഒരു സ്നേഹബന്ധം കണ്ണു നിറയ്ക്കുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഈ ഒരു സിനിമ. അതുപോലെ തന്നെ ഒരു നല്ല അച്ഛനാകാൻ ായിട്ട് ഉയർന്ന വിദ്യാഭ്യാസമോ സമ്പത്തോ അസാധാരണ കഴിവുകളോ ആവശ്യമില്ല. ആത്മാർത്ഥമായ സ്നേഹവും കരുതലും മതിയെന്നാണ് സിനിമയുടെ പ്രധാന സന്ദേശം. യഥാർത്ഥ സ്നേഹത്തിന് പരിമിതികളില്ലെന്നും മാതാപിതാക്കളുടെ സ്നേഹം ഏത് പ്രതിസന്ധികളിലും മതിജീവിക്കുമെന്നും ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഈ ഒരു ഫാദേഴ്സ് ഡേ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മൂവി ഈ ദൈവത്തിരുമകളാണ്. എന്തായാലും നമ്മുടെ മൂവി വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മള് ഫാദേഴ്സ് ഡേനെ കുറിച്ചിട്ട് പറഞ്ഞു, പക്ഷെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇന്നത്തെ ദിവസം റീഡിംഗ് ഡേ ആണ് അല്ലേ. വായന വായന മനുഷ്യന്റെ അറിവും ചിന്താശേഷിയും വളർത്തുന്ന ഏറ്റവും നല്ലൊരു ശീലാണ്. അതുപോലെ ഒരു നല്ല പുസ്തകം നമ്മളെ പുതിയ ലോകത്തിലേക്കൊക്കെ കൊണ്ടുപോകും, ജീവിതത്തെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. പുസ്തകങ്ങൾ മാത്രമല്ല, ഇന്ന് നമ്മൾ കാണുന്ന മികച്ച സിനിമകളുടെയും അടിസ്ഥാനം പുസ്തകങ്ങളിൽ നിന്നാണ്. അതെങ്ങനെയാണെന്നല്ലേ, ഒരു കഥ വായിക്കുമ്പോൾ നമ്മുടെ ഭാവന വളരുന്നു, അതേ സമയം കഥ സിനിമയാകുമ്പോൾ അതിന് പുതിയൊരു അനുഭവമായി മാറുന്നു അല്ലേ. അതുകൊണ്ടൊക്കെ തന്നെ സിനിമകളെ സ്നേഹിക്കുന്നവർക്ക് പോലും വായനയുടെ പ്രാധാന്യം വളരെ വലുതാണ്. അതുപോലെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ വായനയ്ക്കായി ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കുന്നത് നമ്മുടെ അറിവും ഭാഷാ ശൈലിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും അല്ലേ. വായന ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ജീവിതകാലം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സഹായി, ഒരു സുഹൃത്താണ്. സോ ഇന്നത്തെ ഈ ഒരു ദിവസം എന്തായാലും നമ്മൾ ഒരു പുതിയ ബുക്കിൽ നിന്ന് തന്നെ തുടങ്ങും. അപ്പൊ എന്തായാലും ഈ ഒരു വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ടാവും. ബ്യൂട്ടിഫുൾ ലവ് വാർഡുകൾ ലൈക്ക് ഗെയർ ഓൾ സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പല പുസ്തകങ്ങളും.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോഴാണ് സ്പൈഡർമാൻ കാണാത്തവരായിട്ട് അങ്ങനെ ആരും കാണില്ലല്ലേ. ഈ സ്പൈഡർമാൻ ചിത്രത്തിലെ നായകനും നായികയും ജീവിതത്തിൽ ഒരുമിച്ചു എന്ന വാർത്തകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാകുന്നത്. ഹോളണ്ട് തന്നെയാണ് വിവാഹം കഴിഞ്ഞ വിവരം ഒരു അഭിമുഖത്തിലൂടെ പുറത്തുവിട്ടത്. ഇതുവരെ 3 സ്പൈഡർമാൻ ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇരുവരും ഒന്നിക്കുന്ന പുതിയ സ്പൈഡർമാൻ ചിത്രം ബ്രാൻഡ് ന്യൂയുടെ അടുത്ത മാസം റിലീസ് ആകും. അതോടൊപ്പം പ്രശസ്ത സംവിധായകൻ ക്രിസ്റ്റഫർ നോളന്റിന്റെ ദി ഒഡീസിയിലും ഇരുവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പട്ടുപടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടോം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: പ്രിയപ്പെട്ടവരെ, ഞാൻ ടി.ഡി. രാമകൃഷ്ണൻ. ഇന്ന് വായനാ ദിനമാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ടാൻസാനിയയിലുമൊക്കെ ഉപയോഗിക്കുന്ന സ്വഹേലി ഭാഷയിലെ ഒരു ചെറിയ വാചകമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വസോമോ വിതാപു. വസോമോ വിതാപു എന്ന് പറഞ്ഞാൽ പുസ്തകം വായിക്കൂ എന്നാണ് അർത്ഥം. ഞാനിത് എൻ്റെ മാമ ആഫ്രിക്ക എന്ന നോവലിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ ചിന്താശേഷി വളരുകയും അവന് കാര്യങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് സ്വയം നിലപാടുകൾ സ്വീകരിക്കാനും കഴിയും. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് വായന. ഈ വായനാ ദിനത്തിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ആദ്യം പറഞ്ഞ വാചകം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. വസോമോ വിതാപു. പുസ്തകം വായിക്കും.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ രാജ ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ സീരീസ് സജഷനുള്ള ഒരു സമയമായിട്ടുണ്ടല്ലേ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന സീരീസ് ദ ലാസ്റ്റ് ഓഫ് അസ് എന്ന സീരീസിനെ കുറിച്ചാണ്. 2023 ഈ ഒരു സീരീസ് റിലീസ് ആയത്. ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുമ്പോൾ ഡ്രാമ, ആക്ഷൻ, സർവൈവൽ സ്റ്റോറിയാണ്. ബേസിക്കലി ഒരു തകർന്ന ലോകത്തിൽ മനുഷ്യൻ എങ്ങനെ ജീവൻ നിലനിർത്തുന്നു എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലവ് ആൻഡ് ഹ്യൂമൻ കണക്ഷനെ കുറിച്ചും, അതുപോലെ എല്ലാ നഷ്ടപ്പെട്ടാലും പ്രതീക്ഷ കൈവിടരുത് എന്നും, പിന്നെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന ആ ഒരു അവസ്ഥ സംടൈംസ് നമ്മൾ ബ്ലിങ്കസ് അടിച്ച് നിൽക്കാറുണ്ടല്ലേ, അതിനെയൊക്കെ കുറിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു സീരീസിൽ പറയുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ദ ലാസ്റ്റ് ഓഫ് അസ് ആണ് ഇന്ന് സീരീസ് സജഷൻ സജസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ജാനകിയും ആണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: പുസ്തകങ്ങൾ തടവിലാക്കപ്പെട്ട ആത്മാക്കളാണ്. അലമാരകളിൽ നിന്നും പുറത്തെടുത്ത് വായിക്കപ്പെടുമ്പോഴാണ് അവയ്ക്ക് മോചനം സിദ്ധിക്കുന്നത്. സാമുവൽ ബട്ട്ലർ.
0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
2: എന്റെ പേര് സാംസി സക്കറിയ. പൊതുവിഭാഗത്തിൽ മത്സരിക്കുന്നു. ഏറെ സ്വാധീനിച്ച പുസ്തകം ബ്രസീലിയൻ സാഹിത്യകനായ പൗലോ കൊയ്ലോയുടെ അൽക്കെമിസ്റ്റ്. ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിക്കുമ്പോഴും മൂല്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം, അതാണ് സന്തോഷത്തിന്റെ രഹസ്യം. ഈ ഗുണപാഠമാണ് നോവൽ ഭാഗത്തിന്റെ കാതൽ. ഒരു സ്വപ്ന ദർശനത്തിന്റെ പ്രേരണയിൽ സാന്റിയാഗോ നെടുമ്പാലം നടത്തുന്ന യാത്രയാണ് നോവലിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ സ്വപ്നത്തിന്റെ അർത്ഥം കണ്ടെത്താൻ അവൻ പല ശ്രമങ്ങളും നടത്തുന്നു. തന്റെ യാത്രക്കിടയിൽ ചിത്രശലഭം, ജിപ്സി സ്ത്രീ, വൃദ്ധൻ തുടങ്ങി പലരെയും സാന്റിയാഗോ കണ്ടുമുട്ടുന്നു. ഇതിൽ വൃദ്ധൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് പ്രധാന പാഠഭാഗം. സന്തോഷത്തിന്റെ രഹസ്യം അറിഞ്ഞു വരാൻ ഒരു കച്ചവടക്കാരൻ അയാളുടെ മകനെ അക്കാലത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു ജ്ഞാനിയുടെ അരികിലേക്ക് അയച്ചു. 40 ദിവസം അലഞ്ഞു നടന്ന അവൻ ജ്ഞാനിയുടെ കൊട്ടാരം കണ്ടുപിടിച്ചു. അവൻ പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായ സ്ഥലവും അനുഭവമാണ് അവിടെ ഉണ്ടായിരുന്നത്. ജ്ഞാനി ഒരു സാധാരണ ജ്ഞാനിയായിരുന്നു. കൊട്ടാരത്തിലുള്ളത് ഉത്സവത്തിന്റെ അന്തരീക്ഷമായിരുന്നു. ഒരു മേശപ്പുറത്ത് രുചികരമായ വിഭവങ്ങൾ, മറ്റൊരു സ്ഥലത്ത് ഗാനമേള, കച്ചവടക്കാർ അവർ വന്നു പോയും ഇരിക്കുന്നു. ആളുകൾ ഉത്സാഹത്തോടെ സംസാരിച്ചു നിൽക്കുന്നു. ജ്ഞാനി ഓരോരുത്തരോടും സംസാരിച്ചു നിൽക്കുന്നതിനാൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ അവന് 2 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വന്നു. 2 തുള്ളി എണ്ണ നിറച്ച കരണ്ടി കയ്യിൽ പിടിച്ച് കൊട്ടാരത്തിലെ കാഴ്ചകൾ കണ്ടുവരാൻ ജ്ഞാനി അവനോട് പറഞ്ഞു. എന്നാൽ എണ്ണ തുളുമ്പാതെ സൂക്ഷിച്ചു നടന്നതുകൊണ്ട് കൊട്ടാരത്തിലെ ഭംഗികൾ അവനെ ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. കൊട്ടാരത്തിന്റെ സൗന്ദര്യം നന്നായി കണ്ടുവരാൻ ജ്ഞാനി അവനോട് വീണ്ടും ആവശ്യപ്പെട്ടു. ഇത്തവണ അവൻ ഓരോ കാഴ്ചകളും നന്നായി ആസ്വദിച്ചു. കൊട്ടാരത്തിലെ കലാസൃഷ്ടികൾ, അതിനു ചുറ്റുമുള്ള പൂന്തോട്ടം, പല നിറത്തിലും പല തരത്തിലുള്ള പൂക്കൾ, ചുറ്റുമുള്ള മലനിരകൾ, അങ്ങനെ പലതും അവൻ കണ്ട് ആസ്വദിച്ചു. ജ്ഞാനിയുടെ മുമ്പിൽ അവൻ പിന്നെയും വന്നു നിന്നു. കണ്ട കാഴ്ചകളെല്ലാം അവൻ വിശദമായി തന്നെ പറഞ്ഞു. അപ്പോൾ നിന്റെ കയ്യിൽ 2 തുള്ളി എണ്ണ എവിടെയെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോഴാണ് അവൻ കയ്യിൽ പിടിച്ചിരുന്ന കരണ്ടിയിലേക്ക് നോക്കിയത്. കരണ്ടിയിലെ എണ്ണ മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. അപ്പോഴും കയ്യിലുള്ള കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അത് തന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യമെന്ന് ജ്ഞാനി അവനോട് പറഞ്ഞു. വൃദ്ധൻ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ ഇടയൻ നിശബ്ദനായിരിക്കുകയായിരുന്നു. കഥയുടെ ഗുണപാഠം അവന്റെ മനസ്സിൽ പതിഞ്ഞു. ഇടയന്റെ മോഹം നാട് ചുറ്റി കാഴ്ചകൾ കാണുകയാവാം, അതായിക്കൊള്ളട്ടെ. അപ്പോഴും അവന്റെ കണ്ണ് സ്വന്തം ആട്ടിൻകൂട്ടത്തിനുള്ളിൽ തന്നെ ഉണ്ടാകണം. ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിക്കുമ്പോഴും മൂല്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം, അതാണ് സന്തോഷത്തിന്റെ രഹസ്യം എന്ന് ഒരിക്കൽ കൂടി ഈ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അടുത്തൊരു സീരീസിനെ കുറിച്ച് പറയുമ്പോൾ റൊമാൻസ് ഡ്രാമ കമ്മിങ് ഓഫ് ഏജ് ആ ഒരു ജോണറിൽ വരുന്നൊരു സീരീസ് ആണ് നോർമൽ പീപ്പിൾ. ആ ഒരു സീരീസിനെ കുറിച്ച് പറയുമ്പോൾ റിയലിസ്റ്റിക് ലവ് സ്റ്റോറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത്, ആൻസൈറ്റി, അതുപോലെ തന്നെ ലോൺലിനെസ്, അതിനെയൊക്കെ കുറിച്ച് വളരെ ഡീപ്പായിട്ടാണ് ഈ ഒരു സീരീസിൽ പറയുന്നത്. പിന്നെ പേഴ്സണൽ ഗ്രോത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ മാറ്റർ നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ ലൈഫിൽ എത്ര മാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കഥയിലേക്ക് വരുമ്പോൾ യുവത്വം, പ്രണയം, മാനസിക സംഘർഷങ്ങൾ, വ്യക്തിപരമായ വളർച്ച എന്നിവയെ വളരെ യഥാർത്ഥമായി അവതരിപ്പിക്കുന്ന ഒരു ഇമോഷണൽ റൊമാൻറ്റിക് ഡ്രാമ സീരീസ് ആണ്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. നോർമൽ പീപ്പിൾ. ആൻഡ് നൗ മ്യൂസിക് ടൈം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ, നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

മറന്നുപോയതാണോ അതോ ഒന്നും കൂടിയും കേൾക്കണോ? എന്തായാലും ആ ഒരു പാട്ടുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നിരജ് ചാടുകയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പറഞ്ഞുള്ളത് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യമായ ഒരു പട്ടിനെ കുറിച്ചിട്ടാണ്. ഇനിയിപ്പോ ആ പാട്ട് മിസ്സായവർക്കൊക്കെ വേണ്ടി, ആ ഒരു ചോദ്യം ഒന്നും കൂടിയും കേൾക്കണം എന്നുള്ളവർക്കൊക്കെ വേണ്ടി ആ ഒരു പാട്ട് ഒന്നും കൂടി പ്ലേ ചെയ്യാണ്. അപ്പൊ എല്ലാവരും ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നോളൂ. നമുക്കത് എന്താണ് ഏതാണ് എന്ന് നോക്കാം അല്ലേ.

യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? ആ പാട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ 9072879790 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879790 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം മായ്ക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാടുകളിൽ Stay tuned to My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ വിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: ഒരു പുസ്തകത്തിന്റെ രണ്ട് പുറംചട്ടകൾ ഒരു മുറിയുടെ നാല് ചുമരുകളും മേൽക്കൂരകളുമാകുന്നു. നാം ആ പുസ്തകം വായിക്കുമ്പോൾ ആ മുറിക്കുള്ളിൽ ജീവിക്കുകയാണ്. ജോൺ പറിച്ചർ.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംസാരിച്ചിരുന്നത് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയാകാറായിട്ടുണ്ട്. ഇന്നത്തേക്ക് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ടെറ്റാ പൈപ്പായി പറയേണ്ട ഒരു സമയമാകാറായി. ഇനിയിപ്പോ വീക്കെൻഡ്സ് ഒക്കെ ആണല്ലേ. ചോദിക്കട്ടെ, എന്തൊക്കെയാണ് വീക്കെൻഡ്സ് പരിപാടീസ്? ഈ തിങ്കൾ മുതൽ വെള്ളി വരെയും പണിയെടുത്തത് കൊണ്ട് റെസ്റ്റ് എടുക്കാൻ എന്നുള്ള പരിപാടിയാണോ, അതോ ഫ്രണ്ട്സിന്റെ ഒപ്പം കസിൻസിന്റെ ഒക്കെ ഒപ്പം പുറത്തൊക്കെ ചുറ്റിക്കറങ്ങാനുള്ള പരിപാടീസ് ആണോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്ര നാളെ പണിയെടുത്തു, ഇനിയൊന്ന് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ച് നമ്മൾ റെസ്റ്റ് എടുക്കുന്നൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മൾ ഫുള്ള് റെസ്റ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വിലപ്പെട്ട സമയം അവിടെ ചെറുതായിട്ടൊക്കെ എവിടെ കൊണ്ടൊക്കെയോ നഷ്ടപ്പെടുകയാണല്ലേ. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ലൈഫ് ഒന്നുള്ളൂ എക്സ്പ്ലോർ ചെയ്യുക നമ്മുടെ ഈ ഒരു വേൾഡ്. സോ എന്തായാലും നല്ലൊരു വീക്കെൻഡ്സ് ഒക്കെ ആശംസിക്കുകയാണ്. അതുപോലെ ഇപ്പൊ വർക്കിലൊക്കെ മുഴുകിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ആകാനായിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് വരൂ. എന്തായാലും നമുക്ക് അടുത്ത ദിവസം കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ഷാനകി സൈനിങ് ഓഫ് നൗ.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: പ്രിയപ്പെട്ടവരെ, ഞാൻ റഫീഖ് അഹമ്മദ്. ഇന്ന് വായനാ ദിനമാണ്. നിങ്ങളിൽ പലരും പിരമിഡുകൾ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നയാഗ്ര വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടാവാം, താജ്മഹൽ കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ ലോകത്തിലെ പല അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ അതിശയകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുകയോ അനുഭവിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്, പക്ഷെ എല്ലാവർക്കും അത് കഴിയില്ല. പക്ഷെ എല്ലാവർക്കും കഴിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ദോസ്റ്റോവ്സ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെന്റ് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിക്ടർ ഹ്യൂഗോയുടെ ലേം മിറാബിള് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാവങ്ങൾ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ മാർക്കേസിനെ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ മലയാളത്തിലെ ബഷീറിനെ വായിച്ചിട്ടുണ്ടോ? വൈലോപ്പള്ളിയെ വായിച്ചിട്ടുണ്ടോ? ജി ശങ്കരക്കുറുപ്പിനെ വായിച്ചിട്ടുണ്ടോ? എം ടി വായിച്ചിട്ടുണ്ടോ? ഒ വിജയനെ വായിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴാണ് വായന എന്ന് പറയുന്ന ഒരു സംഗതിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വായനയിലൂടെ നമുക്ക് ഈ പറഞ്ഞ മഹാത്ഭുതങ്ങളും

മാർഗം വായനയാണ്. അതുകൊണ്ട് വായനയിലൂടെ നമുക്ക് ലോകത്തെ മനസ്സിലാക്കാനും നമ്മളെ തന്നെ മനസ്സിലാക്കാനും ജീവിതത്തെ മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. അത് തിരിച്ചറിയാൻ, ഒന്നുകൂടി അത് തിരിച്ചറിയാനുള്ള ഒരവസരമായിട്ട് വായനാ ദിനത്തെ കാണുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും വായനാ ദിനാശംസകൾ.

0: മൈ റേഡിയോ 90 എഫ്എമ്മിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: പുസ്തകം കടം കൊടുക്കുന്നവൻ വിഡ്ഢിയാണ്, മടക്കി കൊടുക്കുന്നവനോ പമ്പര വെട്ടിയും. അറബി പഴമൊഴി.
0: മൈ റേഡിയോ 90 എഫ്എമ്മിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
2: നമസ്കാരം, എന്റെ പേര് സിമി. ഞാൻ പൊതുവിഭാഗത്തിൽ മത്സരിക്കുന്നു. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് മൈ റേഡിയോ 90 എഫ്എം നടത്തുന്ന മൈ റേഡിയോ മൈ ബുക്ക് മത്സരത്തിലേക്ക് ഞാൻ തിരഞ്ഞെടുത്ത പുസ്തകം ബെന്യാമിൻ എഴുതിയ ആടുജീവിതം ആണ്. ആടുജീവിതം വെറുമൊരു നോവലല്ല, അത് നജീബ് എന്ന മനുഷ്യൻ്റെ ശ്വാസമാണ്. ഒരുപിടി സ്വപ്നങ്ങളുമായി ഗൾഫിലേക്ക് പറന്ന നജീബ് അവസാനം ഒരു മരുഭൂമിയിലെ ആട്ടിൻകൂട്ടത്തിൽ അടിമയായി മാറിയ കഥ. ഈ കഥ ആരംഭിക്കുന്നത് കായംകുളത്തുകാരൻ നജീബിലാണ്. പുഴയിൽ മുങ്ങി മരിച്ചുപോയ ഉപ്പാൻ്റെ മകൻ, ഭാര്യ സൈനുവും, സൈനുവിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞും, കടവും കഷ്ടപ്പാടും. അങ്ങനെ ഇരിക്കുകയാണ് സ്വപ്നം കാണുന്ന ഗൾഫിലേക്ക് നാട്ടുകാരൻ ഒരു വിസ ശരിയാക്കി കൊടുക്കുന്നത്. വലിയ സ്വപ്നങ്ങളുമായി നജീബ് ബോംബെ വഴി റിയാദ് എയർപോർട്ടിൽ ഇറങ്ങുന്നു. അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് സ്വപ്നം കാണുന്ന ജീവിതമായിരുന്നില്ല. അദ്ദേഹത്തെ അവർ കൂട്ടിക്കൊണ്ടുപോയത് മരുഭൂമിയിൽ നടുവിലെ ഒരു മസ്രയിലേക്കാണ്. അവിടെ ആടും ഒട്ടകവും മാത്രം. 3.5 വർഷം നജീബ് അവിടെ കഴിഞ്ഞു. മനുഷ്യൻ്റെ ഭാഷ മറന്ന്, മനുഷ്യൻ്റെ മണം മറന്ന്, ജീവിതത്തെ മറന്ന്. അന്ന് നജീബ് കരഞ്ഞത് ആടിനെ പോലെയായിരുന്നു. ചുട്ടുപൊള്ളുന്ന മണലിൽ കിടന്ന് ആ നരകത്തിൽ നജീബിന് കൂട്ട് ഹക്കീം എന്ന പയ്യനും ഇബ്രാഹിം ഖാദിരി എന്ന ഹൈദറുമായിരുന്നു. ഒടുവിൽ 3 പേരും കൂടി രക്ഷപ്പെടാൻ ഇറങ്ങി. വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ ദിവസങ്ങളോളം അവർ നടന്നു ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ. ഹക്കീം മണലിൽ മരിച്ചു വീഴുമ്പോൾ അത് നോക്കി നിൽക്കാൻ മാത്രമേ നജീബിന് സാധിച്ചുള്ളൂ. അവസാനം നജീബ് മാത്രം രക്ഷപ്പെട്ട് തിരിച്ചെത്തി. ബെന്യാമിൻ ഈ കഥ എഴുതിയത് വാക്കുകൾ കൊണ്ടല്ല, നജീബിൻ്റെ വിശപ്പ് കൊണ്ടാണ്, ദാഹം കൊണ്ടാണ്, ഏകാന്തത കൊണ്ടാണ്. മരുഭൂമിയിലെ ചൂട് നമ്മുടെ തൊലി പൊള്ളിക്കും, ആടിൻ്റെ മണം നമ്മുടെ മൂക്കിൽ തട്ടും. നജീബ് ഉപ്പാ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ നെഞ്ചു പിടയും. ഈ പുസ്തകം എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠമുണ്ട് അതിജീവനം. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ തിരിച്ചു വരാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിലും ഈ പ്രതീക്ഷ നമ്മൾ കൈവിടരുത്. ആടുജീവിതം വായിച്ച ശേഷം ഞാൻ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന ഓരോ മലയാളികളെയും നോക്കി ബഹുമാനത്തോടെ. കാരണം അവരുടെ എല്ലാം ഉള്ളിൽ ഒരു നജീബുണ്ട്. സ്വപ്നങ്ങൾ പണയം വെച്ച് കുടുംബത്തെ രക്ഷിക്കാനും ചേർത്ത് പിടിക്കാനും ഓടുന്ന ഒരു നജീബ്. എല്ലാവരും ഈ പുസ്തകം വായിക്കണം. കരയാൻ വേണ്ടിയല്ല, മനുഷ്യനെ സ്നേഹിക്കാൻ വേണ്ടി, ജീവിതത്തെ മുറുകെ പിടിക്കാൻ വേണ്ടി, നമ്മളെ സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി. നന്ദി. മൈ റേഡിയോ 90 FM.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷ്.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: ഞാൻ എൻ രാജൻ, പത്രപ്രവർത്തകനായിരുന്നു, കഥകൾ എഴുതുന്നു. വായന നമ്മുടെ ജീവിതത്തെ ആന്തരികമായി മാറ്റി തീർക്കുന്ന ഒരു വലിയ നിശബ്ദ പ്രവർത്തനമാണ്. നമ്മളറിയാതെ നമ്മൾ അത് നവീകരിക്കുന്നു. പുതിയ തെളിച്ചങ്ങളിലേക്കും പുതിയ കാഴ്ചകളിലേക്കും പുതിയ സാമൂഹ്യ ബോധ്യങ്ങളിലേക്കും അത് നമ്മളെ പതുക്കെ പതുക്കെ ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. വളരെ നിശബ്ദമായി ചെയ്യുന്ന ഈ പ്രവർത്തനം കൊണ്ടാണ് നമ്മളിലെ മനുഷ്യത്വം, അല്ലെങ്കിൽ ഭൂമിയിലെ തന്നെ മാനുഷികമായ ബന്ധങ്ങൾ ഇനിയും വറ്റാതെ നിലനിൽക്കുന്നത് എന്നും തോന്നാറുണ്ട്. പ്രകൃതിയെയും ജീവിതത്തെയും അതിൻ്റെ മൂല്യബോധത്തെയും വിശ്വാസങ്ങളെയും

0: ഒക്കെ തിരിച്ചുപിടിക്കാനും നിലനിർത്താനും അതിന്റെ സ്ഥായി ഭാവങ്ങൾ അന്വേഷിക്കാനും ഒരാളുടെ ആന്തരിക ജീവിതത്തിൽ ഇത്രമേൽ ഇടപെടുന്ന മറ്റൊരു പ്രവർത്തനമില്ല. അത് വായന മാത്രമാണ്. വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഒരിക്കലും ഏകാഗിയല്ല. ഒരു പുസ്തകം കയ്യിലുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഒറ്റയ്ക്കാവുന്നില്ല. ഈ ഒരു സന്ദേശമാണ് പുതിയ തലമുറയിലേക്ക് ഇത്തരം ദിവസങ്ങളിൽ നമ്മൾ കൈമാറേണ്ടത്.
1: പൂതകിയാക പണിത്തിടുവായ പാപരി വിറകം പരുകിടുവായ ആയർദമ്മായ നീവ ആയർദമ്മായ നീവ.

0: എൻ്റെ പെണ്ണെ, എന്നെ അങ്ങനെ എടുത്തോളീ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കേണ്ടവയാണ്, ചിലത് വിഴുങ്ങേണ്ടതും അപൂർവം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതും. ഫ്രാൻസിസ് ബേക്കൺ.
0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
2: നമസ്കാരം, എന്റെ പേര് ഹരിനന്ദ. ഞാൻ കോളേജ് വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്. ഒരു ഓഫീസർ, നല്ല വിദ്യാഭ്യാസം, നല്ല ബുദ്ധി, എന്നിട്ടും ജീവിതത്തിൽ ഒന്നും നേടാനാകാതെ സ്വന്തം മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ലോകത്തോടും തന്നോടും പോരാടുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആരോ പറഞ്ഞ ഒരു ചെറിയ അപമാനം പോലും മറക്കാൻ കഴിയാതെ വീണ്ടും അത് മനസ്സിൽ കൊണ്ടു നടക്കുന്നു. അയാളാണ് ഈ കഥയിലെ നായകൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് റഷ്യൻ സാഹിത്യത്തിലെ മഹാനായ എഴുത്തുകാരൻ ഫ്യോദർ ദോസ്തോയെവ്സ്കിയുടെ നോട്ട്സ് ഫ്രം അണ്ടർഗ്രൗണ്ട് എന്ന ചെറുകൃതിയാണ്. സാധാരണ നോവലുകളിൽ നമ്മൾ കാണുന്നത് ശക്തരായ നായകന്മാരെയാണ് അല്ലേ? എന്നാൽ ഈ പുസ്തകത്തിലെ നായകൻ തൻ്റെ തന്നെ ചിന്തകളുടെ തടവുകാരനാണ്. മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹം ഒരുപാടുണ്ടെങ്കിലും അഹങ്കാരവും ഭയവും കാരണം അവരിൽ നിന്ന് അകന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഒരു കഥാപാത്രം മാത്രമല്ല, മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കൃതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതിലെ നായകൻ കാരണം തന്നെയാണ്. കാരണം, നായകൻ സ്വന്തം ദൗർബല്യത്തെ മറച്ചുവെക്കാൻ എവിടെയും ശ്രമിക്കുന്നില്ല എന്നതാണ്. അസൂയയും പ്രതികാരവും ആത്മനിന്ദയും വരെ തുറന്ന് സമ്മതിക്കുന്ന രംഗങ്ങളുണ്ട് ഈ പുസ്തകത്തിൽ. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മളൊരു കഥ വായിക്കുന്നതായിട്ട് നമുക്ക് തോന്നില്ല, മറിച്ച് ഒരു മനുഷ്യ മനസ്സിൻ്റെ രഹസ്യ ഡയറി തുറന്നു നോക്കുന്നതായിട്ടേ തോന്നത്തുള്ളൂ. ദോസ്തോയെവ്സ്കി ഇവിടെ വലിയ ചോദ്യം ഉയർത്തുന്നു. മനുഷ്യൻ ശരിക്കും യുക്തിയുടെ അടിസ്ഥാനത്തിലാണോ ജീവിക്കുന്നത്? എല്ലാം കണക്കുകൂട്ടി തീരുമാനിക്കുന്ന യന്ത്രങ്ങളാണോ നമ്മളെല്ലാവരും? അല്ല, പലപ്പോഴും നമ്മൾ വികാരങ്ങളുടെയും അഹങ്കാരത്തിലും വളങ്ങുന്നു. അത് എത്ര സത്യമാണ് എന്ന് ഈ പുസ്തകം നമ്മെ ബോധിപ്പിക്കുന്നു. 1864 എഴുതിയ ഈ ഒരു കൃതി ഇന്നത്തെ സമൂഹത്തെ കൃത്യമായി സ്പർശിക്കുന്നു. എന്തുകൊണ്ട്? സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് പോലും പലരും അനുഭവിക്കുന്ന ഏകാന്തതയും ആത്മസംഘർഷവും ഈ പുസ്തകം എടുത്തു കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെറുമൊരു കഥ വായിക്കണം എങ്കിൽ മറ്റു പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാം. പക്ഷേ ഒരു പുസ്തകം നിങ്ങളെ ചിന്തിപ്പിക്കണം, നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർത്തണം എന്നതുണ്ടെങ്കിൽ നോട്ട്സ് ഫ്രം അണ്ടർഗ്രൗണ്ട് തീർച്ചയായും വായിക്കണം. കാരണം ചില പുസ്തകങ്ങൾ നമ്മെ ലോകത്തെ കാണാൻ പഠിപ്പിക്കും, എന്നാൽ ഈ പുസ്തകം നമ്മെ നമ്മളെ തന്നെ കാണാൻ പഠിപ്പിക്കും. നന്ദി.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ.
1: ചേട്ടാ ഞാൻ ഒരു ഗീച്ചാ,
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: വായനക്കാരൻ മരണത്തിന് മുൻപ് ആയിരക്കണക്കിന് ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്നു. എന്നാൽ ഒന്നും വായിക്കാത്തവൻ ഒരൊറ്റ ജീവിതം മാത്രം ജീവിക്കുന്നു. ജോർജ് മാർട്ടിൻ.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: പ്രിയപ്പെട്ടവരെ, ഞാൻ ടി ഡി രാമകൃഷ്ണൻ. ഇന്ന് വായനാ ദിനമാണ്. ഞാനിന്ന് നിങ്ങളോട് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ടാൻസാനിയയിലുമൊക്കെ ഉപയോഗിക്കുന്ന സ്വഹേലി ഭാഷയിലെ ഒരു ചെറിയ വാചകമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്.

വസോമോ വിതാപു. വസോമോ വിതാപു എന്ന് പറഞ്ഞാൽ പുസ്തകം വായിക്കൂ എന്നാണ് അർത്ഥം. ഞാനിത് എൻ്റെ മാമ ആഫ്രിക്ക എന്ന നോവലിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ ചിന്താശേഷി വളരുകയും അവന് കാര്യങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് സ്വയം നിലപാടുകൾ സ്വീകരിക്കാനും കഴിയും. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് വായന. ഈ വായനാ ദിനത്തിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ആദ്യം പറഞ്ഞ വാചകം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. വസോമോ വിതാപു. പുസ്തകം വായിക്കും.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമാണ് വായന പകരുന്നത്. സോമർസെറ്റ് മോം.
0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
2: 10 വയസ്സ്, കൂട്ടുകാരോടൊപ്പം ഒളിച്ചും കളിച്ചും നടക്കേണ്ട പ്രായം. എന്നാൽ ഇതേ 10-ാം വയസ്സിൽ ഒരു പെൺകുട്ടി കോടതിയുടെ പടവുകൾ ഒറ്റയ്ക്ക് കയറുകയാണ്. എന്തിനാണെന്നറിയുമോ? തന്റെ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം വേണമെന്ന ആവശ്യവുമായി. കഥ തുടങ്ങുന്നത് ഒരു കോടതി വരാന്തയിൽ നിന്നാണ്. ജ്യോത് എന്ന ആ 10-വയസ്സുകാരി സങ്കല്പിച്ചതോ TV-യിലൂടെ കണ്ടതുപോലെയുള്ളതായിരുന്നില്ല ആ കോടതി. ആളുകളുടെ ബഹളവും തിരക്കും കോടതി മുറികളിലെ വാദപ്രതിവാദവും അവളിൽ അത്ഭുതം ചെലുത്തി. അവർ ആ പെൺകുട്ടിയെ കണ്ടില്ല. പക്ഷേ നുജൂത്ത് തിരിച്ചു പോകാൻ തയ്യാറായിരുന്നില്ല. ബ്രെഡ് മേടിക്കാൻ അമ്മ തന്ന 150 റിയാൽ കൊണ്ട് ബസ് കയറി കോടതി മുറ്റത്ത് നിൽക്കുന്നത് ഓടിയൊളിക്കാനോ തിരിച്ചുപോയി പീഡനങ്ങൾ സഹിക്കാനോ ആയിരുന്നില്ല. തന്നെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ച തന്റെ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടാൻ വേണ്ടിയായിരുന്നു. എന്നാലും ആരെങ്കിലും മനസ്സിലാക്കുമോ, തന്നെ വീട്ടിൽ കൊണ്ടുവിടുമോ എന്ന ഭയം അവളിൽ വല്ലാതെ അലട്ടിയിരുന്നു. ഒടുവിൽ അവൾ ജഡ്ജി അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തിച്ചേർന്നു. അദ്ദേഹം ചോദിച്ചു, എന്താണ് വേണ്ടത്? പക്ഷേ അവൾ തന്റെ ജീവിതത്തിന്റെ ഇതേവരെയുള്ള യാത്രകളും തനിക്ക് ഭർത്താവിൽ നിന്ന് സഹിക്കേണ്ടി വന്ന പീഡനങ്ങളും ഇനി എന്താണ് സംഭവിക്കുക എന്ന ചിന്തകൾ ആണ്ടിരുന്നു. അദ്ദേഹം വീണ്ടും ചോദിച്ചു, കുട്ടി എന്താണ് വേണ്ടത്? ഈ സമയം ചിന്തകളിൽ നിന്ന് ഉണർന്ന് അവൾ പറഞ്ഞു, എനിക്ക് വിവാഹമോചനം വേണം. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. എന്നാൽ ഇത് യമൻ സ്വദേശിയായ നുജൂത് അലി എന്ന പെൺകുട്ടിയുടെ ജീവിതമാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ലോകത്തിന്റെ മനസാക്ഷിയെ ഉലച്ച ഞാൻ നുജൂത് 10 വയസ്സ് വിവാഹമോചിത എന്ന ആത്മകഥയെ കുറിച്ചാണ്. യമനിലെ കഠിനമായ ദാരിദ്ര്യം കാരണം തന്റെ പ്രായത്തിനേക്കാൾ 3 ഇരട്ടിയിലധികം പ്രായമുള്ള ഒരു വരനെയായിരുന്നു നുജൂതിന് അവളുടെ അച്ഛൻ വിവാഹം കഴിച്ചു നൽകിയത്. ഒരു പാവക്കളി പോലെയായിരുന്നു പിന്നീടുള്ള അവളുടെ ജീവിതം. ഭർത്തൃ വീട്ടിൽ അവൾക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ പീഡനങ്ങളായിരുന്നു. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അവളുടെ ഭർത്താവ് അവളെ പീഡിപ്പിച്ചിരുന്നു. പക്ഷേ ആ നരകയാതനകളിൽ കരഞ്ഞു തീർക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ആ വീടിന്റെ മതിൽ കെട്ടുകൾ തകർത്തെത്തിയത് സന്നയിലെ കോടതിയിലായിരുന്നു. ഒരു 10-വയസ്സുകാരി ഒറ്റയ്ക്ക് വന്ന് നീതി ചോദിക്കുമ്പോൾ നിയമവ്യവസ്ഥ പോലും അമ്പരന്നു പോയി. ഒടുവിൽ ഷാദാ നാസർ എന്ന അഭിഭാഷകയുടെ സഹായത്താൽ അവൾ പോരാടി ജയിച്ചു, വിവാഹമോചനം നേടി. ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ഭാഷയിൽ എഴുതിയ ഈ ആത്മകഥ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുകയും അവസാനം നീതി ലഭിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും നൽകുന്നു. പൊരുതാൻ പ്രായമല്ല, ആത്മബലമാണ് വേണ്ടത് എന്ന് നുജൂത്ത് തെളിയിക്കുന്നു. പെൺകുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ പുസ്തകം തീർച്ചയായും വായിക്കേണ്ടത് ഒന്ന് തന്നെയാണ്. നുജൂത് അലിയും ഡെൽഫിൻ മിനോയും ചേർന്ന് എഴുതിയ ഈ പുസ്തകം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അന്നും ഇന്നും ഒരുപോലെ പ്രചോദനം നൽകുന്ന ഒന്ന് തന്നെയാണ്.
3: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പല പുസ്തകങ്ങളും.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: പ്രിയപ്പെട്ടവരെ, ഞാൻ റഫീഖ് അഹമ്മദ്. ഇന്ന് വായനാ ദിനമാണ്. നിങ്ങളിൽ പലരും പിരമിഡുകൾ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നയാഗ്ര വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടാവാം, താജ്മഹൽ കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ ലോകത്തിലെ പല അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ അതിശയകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുകയോ അനുഭവിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്, പക്ഷെ എല്ലാവർക്കും അത് കഴിയില്ല. പക്ഷെ എല്ലാവർക്കും കഴിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ദോസ്റ്റോയെവ്സ്കിയുടെ ക്രൈം ആൻഡ് പനിഷ്മെൻറ്റ് വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിക്ടർ ഹ്യൂഗോയുടെ ലേം മിറാബിള് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാവങ്ങൾ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ മാർക്കേസിനെ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ മലയാളത്തിലെ ബഷീറിനെ വായിച്ചിട്ടുണ്ടോ? വൈലോപ്പള്ളിയെ വായിച്ചിട്ടുണ്ടോ? ജി ശങ്കരക്കുറുപ്പിനെ വായിച്ചിട്ടുണ്ടോ? MT വായിച്ചിട്ടുണ്ടോ? OVJ-നെ വായിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴാണ് വായന എന്ന് പറയുന്ന ഒരു സംഗതിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വായനയിലൂടെ നമുക്ക് ഈ പറഞ്ഞ മഹാത്ഭുതങ്ങൾ മഹാസ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള, ഒരുപക്ഷെ ഇന്ന് നിലവിലില്ലാത്ത ഒരുപാട് പ്രദേശങ്ങളിലൂടെയും കാലങ്ങളിലൂടെയും മനുഷ്യരിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു അനുഭവം വായനയിലൂടെ മാത്രമേ നമുക്ക് സാധിക്കൂ. വായനയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളീ ഭൂമിയിൽ ജീവിക്കുന്ന വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൽ മാത്രമേ, ഒരു കാലയളവിൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ ജീവിതമുള്ളൂ. ഈ ജീവിതത്തിൽ അത്രയധികം ചിലവില്ലാതെ, അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഒരുപാട് ജന്മങ്ങളിലൂടെ കടന്നു പോകാൻ, ഒരുപാട് ജീവിതങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുന്ന ഏക മാർഗം വായനയാണ്. അതുകൊണ്ട് വായനയിലൂടെ നമുക്ക് ലോകത്തെ മനസ്സിലാക്കാനും നമ്മളെ തന്നെ മനസ്സിലാക്കാനും ജീവിതത്തെ മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. അത് തിരിച്ചറിയാൻ, ഒന്നുകൂടി അത് തിരിച്ചറിയാനുള്ള ഒരവസരമായിട്ട് വായനാ ദിനത്തെ കാണുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും വായനാ ദിനാശംസകൾ.

ഹായ് ഹലോ എവരിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അർച്ചന രാജുവാണ്. ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ലാസ്റ്റ് ബെഞ്ചിലൂടെ. സോ എന്താണ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ? പിന്നെ സീരിയൽ ടൈമൊക്കെ ആയില്ലേ? എല്ലാ അമ്മമാരും നല്ല തിരക്കിലായിരിക്കും. സോ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ ലളിതവും എന്നാൽ വളരെ വിലപ്പെട്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. സത്യം എന്നാണ് വിഷയം. സത്യം എന്നത് വെറും കള്ളം പറയാതിരിക്കുക മാത്രമല്ല, നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധത പുലർത്തുന്നതാണ്. സത്യം പറഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്ന് നിങ്ങൾക്കറിയാവോ? സത്യം പറയുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കൂടും, നമ്മുടെ മനസ്സിന് സമാധാനം തരും, നല്ല ബന്ധങ്ങളെ നിലനിർത്തുന്നു, അതുപോലെ നമുക്ക് സമൂഹത്തിൽ ബഹുമാനവും നേടിത്തരുന്നു. അതുകൊണ്ട് ജീവിതത്തിലെ എത്ര ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും സത്യത്തിൻ്റെ വഴിയിൽ നടക്കാൻ ശ്രമിക്കണം. സോ എന്തൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള സത്യങ്ങളെന്ന് നിങ്ങൾക്കറിയേണ്ടേ? ഒരു പാട്ട് കേട്ട് വന്നാലോ? സ്റ്റേ ട്യൂൺ, ലാസ്റ്റ് ബെഞ്ച് വിത്ത് ആർ ജി അർച്ചന രാജു ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഇറ്റ്സ് മീ ആർ ജെ അർച്ചന. ഈ മുകളിലേക്ക് പോയാൽ തിരിച്ചു കിട്ടാത്തൊരു സാധനം ഉണ്ടല്ലോ, എന്താ അത്? സമയമാണല്ലേ. സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഈ നിമിഷം പോലും നമുക്ക് ഇനിയും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സമയം വളരെ വൈസായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ, സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാം. സോ പഠിക്കേണ്ട സമയത്ത് പഠിച്ച്, ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്ത്, വെറുതെ ഇരിക്കാതെ നമ്മുടെ ടൈം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സോ കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും കേട്ടുമുട്ടാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഇറ്റ്സ് മീ ആർ ജെ അർച്ചന ഓൺ ലാസ്റ്റ് ബെഞ്ച്.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: പുസ്തകങ്ങൾ തടവിലാക്കപ്പെട്ട ആത്മാക്കളാണ്. അലമാരകളിൽ നിന്നും പുറത്തെടുത്ത് വായിക്കപ്പെടുമ്പോഴാണ് അവയ്ക്ക് മോചനം സിദ്ധിക്കുന്നത്. സാമുവൽ ബട്ട്ലർ.
0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
2: നമസ്കാരം, എന്റെ പേര് ആത്മിക. ഞാൻ ഹൈസ്കൂൾ വിഭാഗത്തിൽ മത്സരിക്കുന്നു. ഒരു വർഷം മുമ്പ് വായിച്ച നോവലിന്റെ ആസ്വാദന കുറിപ്പാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നെ വളരെയധികം ആകർഷിച്ച ആ നോവലാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും. അതിലെ കഥാപാത്രങ്ങൾ ഇന്നും എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്നത് മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനായ മുട്ടത്ത് വർക്കി രചിച്ച ബാലസാഹിത്യ നോവലാണ്. കുട്ടികളുടെ മനസ്സിലെ നന്മയും സ്നേഹവും സഹോദര ബന്ധത്തിന്റെ മഹത്വവും ലളിതമായി അവതരിപ്പിക്കുന്ന കൃതിയാണിത്. 1916 പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ നോവൽ ഇന്നും വായനക്കാരുടെ പ്രിയപ്പെട്ട കൃതികളിലൊന്നാണ്. ഈ നോവലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിലെ ഹൃദയസ്പർശിയായ കഥാപാത്രങ്ങളാണ്. ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ നിഷ്കളങ്കതയെയും അവളുടെ ജീവിതാനുഭവങ്ങളെയും കരുണയും സ്നേഹവും ഉണർത്തുന്നു. കുടുംബ ബന്ധങ്ങളുടെ വിലയും പരസ്പര സഹായത്തിന്റെ ആവശ്യകതയും കഥയിലൂടെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. മുട്ടത്ത് വർക്കിയുടെ ലളിതവും മനോഹരവുമായ ഭാഷാശൈലി കഥയെ കൂടുതൽ ആകർഷകമാക്കുന്നു. കുട്ടികൾക്ക് എളുപ്പത്തിൽ വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നതിനോടൊപ്പം മുതിർന്നവരെയും ഈ കൃതി ആകർഷിക്കുന്നു. സ്നേഹബന്ധങ്ങളുടെ മഹത്വം കുട്ടികൾക്ക് പകർന്നു നൽകുന്ന ഒരു മികച്ച കൃതിയാണ് ഈ നോവൽ വിലയിരുത്തപ്പെടുന്നത്. ഒരു കുടയും കുഞ്ഞു പെങ്ങളും, സ്നേഹം, കരുണ, സഹോദര ബന്ധം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മികച്ച ബാലനോവലാണ്. ഹൃദയത്തെ സ്പർശിക്കുന്ന ഈ കൃതി വായനക്കാരിൽ നല്ല ചിന്തകളും മാനുഷിക മൂല്യങ്ങളും വളർത്താൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ മലയാള ബാലസാഹിത്യത്തിലെ ഒരു അമൂല്യ സൃഷ്ടിയായി ഇത് നിലനിൽക്കുന്നു. നന്ദി.
3: വെൽക്കം ബാക്ക് ടു ലാസ് മാജിക്. ഇറ്റ്സ് മീ ആർ ജെ അർച്ചന രാജു. ഇന്ന് എനിക്ക് വളരെ ഇൻസ്പയർ ആയിട്ട് തോന്നിയ ഒരു ബുക്കിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിട്ടുള്ളത്. അതിനു മുമ്പ് നമുക്ക് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരിയെ പറ്റി സംസാരിക്കാം. മലയാള സാഹിത്യത്തിലെ അതുല്യ പ്രതിഭയും ധീരമായ എഴുത്തുകാരിയുമായിരുന്ന കമല സുരയ്യ, കവിയത്രി, നോവലിസ്റ്റ്, ആത്മകഥാകാരി എന്നീ നിലകളിൽ അവർ സാഹിത്യ ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. സ്ത്രീയുടെ വികാരങ്ങൾ, സ്വാതന്ത്ര്യവും സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളും തുറന്നെഴുതിയ അവരുടെ രചനകൾ ഏറെ ശ്രദ്ധ നേടി. നീർമാതളം പൂത്തകാലം പോലുള്ള കൃതികൾ വായനക്കാരുടെ ഹൃദയത്തിൽ ഇന്നും ജീവിക്കുന്നു. കാലത്തെ അതിജീവിക്കുന്ന എഴുത്തിലൂടെ മലയാള സാഹിത്യത്തിന് അമൂല്യമായ സംഭാവന നൽകിയ വ്യക്തിത്വമാണ് കമല സുരയ്യ. അപ്പോൾ നമുക്കിന്ന് നീർമാതളം പൂത്തകാലം എന്ന പുസ്തകത്തെ പറ്റി നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വരാം. കേട്ടറിഞ്ഞ കൂട്ടുകൂടം മൈ റേഡിയോ 90 FM-ൽ ലാസ്റ്റ് ബെഞ്ചിലൂടെ RJ അർച്ചന രാജു.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഇറ്റ്സ് മീ ആർ ജെ അർച്ചന രാജു. ഇപ്പോൾ നിങ്ങൾ പാട്ടൊക്കെ കേട്ട് നല്ല ഫീലിങ്സിലൂടെ ഇരിക്കാം അല്ലേ, നല്ല എനർജറ്റിക് ഒക്കെ ആയിട്ട്. എന്നാൽ നമുക്ക് നമ്മുടെ ബാല്യകാലത്തേക്ക് ഒന്ന് പോയി നോക്കിയാലോ? ഒന്ന് പോയി നോക്കാം അല്ലേ. നിർമാതളം പൂത്ത കാലം എന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അത് ആരെഴുതിയെന്ന് നിങ്ങൾക്കറിയാവോ? മാധവിക്കുട്ടി. മാധവിക്കുട്ടിയാണ് എഴുത്തുകാരി. നീർമാതളം പൂത്തകാലം എന്നത് മാധവിക്കുട്ടിയുടെ ആത്മകഥാകൃതിയാണ്. അതിൽ ഗ്രാമജീവിതം, പ്രകൃതിയോടുള്ള സ്നേഹം, നഷ്ടപ്പെട്ടു പോയ കാലത്തിൻ്റെ ഓർമ്മകൾ എല്ലാം ഇതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പുസ്തകത്തിൻ്റെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത്, ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ നിമിഷവും നമുക്കിനി തിരിച്ചു കിട്ടില്ല. ഓർമ്മകളുടെ സുഗന്ധം നിറഞ്ഞ ഈ പുസ്തകം വായിക്കാൻ നിങ്ങൾ മറക്കില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പാട്ടൊക്കെ കേട്ട് വന്നാലോ? സോ സ്റ്റേ ട്യൂൺ ലാസ്റ്റ് ബെഞ്ച് വിത്ത് ആർ ജെ അർച്ചന രാജു ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കെട്ടുകളി കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ആകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി കാരിത്തക്കിടി നാക്കിളി മുക്കിളി കെട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചു

അലികളുടെ കാലി തട്ടകളിടയിട ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് വാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലെ തായമ്പകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളിടയിട ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് വാടി കണ്ടടു വലയട് പറയട് വടമെടു മൊഴികളിൽ അലയുടെ തകിലടി

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: ഒരു പുസ്തകത്തിന്റെ രണ്ട് പുറംചട്ടകൾ ഒരു മുറിയുടെ നാല് ചുമരുകളും മേൽക്കൂരകളുമാകുന്നു. നാം ആ പുസ്തകം വായിക്കുമ്പോൾ ആ മുറിക്കുള്ളിൽ ജീവിക്കുകയാണ്. ജോൺ പറിച്ചർ.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: ഞാൻ എൻ രാജൻ, പത്രപ്രവർത്തകനായിരുന്നു, കഥകൾ എഴുതുന്നു. വായന നമ്മുടെ ജീവിതത്തെ ആന്തരികമായി മാറ്റി തീർക്കുന്ന ഒരു വലിയ നിശബ്ദ പ്രവർത്തനമാണ്. നമ്മളറിയാതെ നമ്മൾ അത് നവീകരിക്കുന്നു. പുതിയ തെളിച്ചങ്ങളിലേക്കും പുതിയ കാഴ്ചകളിലേക്കും പുതിയ സാമൂഹ്യ ബോധ്യങ്ങളിലേക്കും അത് നമ്മളെ പതുക്കെ പതുക്കെ ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. വളരെ നിശബ്ദമായി ചെയ്യുന്ന ഈ പ്രവർത്തനം കൊണ്ടാണ് നമ്മളിലെ മനുഷ്യത്വം, അല്ലെങ്കിൽ ഭൂമിയിലെ തന്നെ മാനുഷികമായ ബന്ധങ്ങൾ ഇനിയും വറ്റാതെ നിലനിൽക്കുന്നത് എന്നും തോന്നാറുണ്ട്. പ്രകൃതിയെയും ജീവിതത്തെയും അതിൻ്റെ മൂല്യബോധത്തെയും വിശ്വാസങ്ങളെയും ഒക്കെ തിരിച്ചുപിടിക്കാനും നിലനിർത്താനും അതിൻ്റെ സ്ഥായീ ഭാവങ്ങൾ അന്വേഷിക്കാനും ഒരാളുടെ ആന്തരിക ജീവിതത്തിൽ ഇത്രമേൽ ഇടപെടുന്ന മറ്റൊരു പ്രവർത്തനമില്ല. അത് വായന മാത്രമാണ്. വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഒരിക്കലും ഏകാഗിയല്ല. ഒരു പുസ്തകം കയ്യിലുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഒറ്റയ്ക്കാവുന്നില്ല. ഈ ഒരു സന്ദേശമാണ് പുതിയ തലമുറയിലേക്ക് ഇത്തരം ദിവസങ്ങളിൽ നമ്മൾ കൈമാറേണ്ടത്.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഇറ്റ്സ് മീ ആർ ജെ അർച്ചന രാജു. നീർമാതളം പൂത്തകാലം എന്ന പുസ്തകത്തിനെ പറ്റിയിട്ടല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കൃതിയിൽ നീർമാതളം ഒരു പൂവ് മാത്രമല്ല, ഓർമ്മകളുടെയും സ്നേഹത്തിൻ്റെയും നഷ്ടങ്ങളുടെയും പ്രതീകമാണ്. ജീവിതത്തിലെ മനോഹര നിമിഷങ്ങളെയും കാലത്തിൻ്റെ മാറ്റങ്ങളെയും അത് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നീർമാതളം ഈ കൃതിയുടെ ആത്മാവുമായി മാറുന്നു. സ്ത്രീയുടെ ചിന്തകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വളരെ സത്യസന്ധമായി അവതരിപ്പിക്കുന്ന കൃതിയാണ് ഇത്. ഒരു പെൺകുട്ടിയുടെ വളർച്ചയും അവളുടെ മനസ്സിലെ മാറ്റങ്ങളും സമൂഹത്തോടുള്ള കാഴ്ചപ്പാടുകളും കമല സുരയ്യ അതിമനോഹരമായിട്ടാണ് വരച്ചു കാട്ടുന്നത്. എന്താണല്ലേ ആ പുസ്തകത്തിലേക്ക് നമ്മൾ ഇഴകിച്ചേരുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ. എന്തായാലും ആ ഫീല് അതേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് വരാം. സോ സ്റ്റേ ട്യൂൺ ലാസ്റ്റ് ബെഞ്ച് വിത്ത് ആർ ജെ അർച്ചന രാജു ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: പുസ്തകം കടം കൊടുക്കുന്നവൻ വിഡ്ഢിയാണ്, മടക്കി കൊടുക്കുന്നവനോ പമ്പര വെട്ടിയും. അറബി പഴമൊഴി.
0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
2: നമസ്കാരം, ഞാൻ ഗൗരിന, ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഞാൻ വായിച്ചതിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച പുസ്തകമാണ് രഘുനാഥൻ സാവിത്രി എഴുതിയ കുറേ വീമ്പടിയും കുറച്ച് വിനയവും എന്ന പുസ്തകം. ഈ പുസ്തകത്തെ കുറിച്ചുള്ള എന്റെ ആസ്വാദനമാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. രഘുനാഥൻ സാവിത്രി എന്ന കഥാകൃത്ത് തന്റെ അനുഭവങ്ങളും അമളികളും ഒരു ഫലിത രൂപത്തിൽ എഴുതിയ പുസ്തകമാണ് കുറേ വീമ്പടിയും കുറച്ച് വിനയവും. ഈ പുസ്തകത്തിൽ കഥാകൃത്തിന്റെ കുട്ടിക്കാലത്തുണ്ടായ സംഭവങ്ങളിൽ രസകരമായ അനുഭവങ്ങൾ കൊച്ചു കൊച്ചു കഥകളായി എഴുതിയിരിക്കുന്നു. കഥാകൃത്തിന്റെ അനുഭവങ്ങൾ വായിക്കുമ്പോഴും നമ്മളും നമ്മളുടെ ജീവിതത്തിൽ നടന്ന ചില അബദ്ധങ്ങൾ അറിയാതെ ഓർത്തുപോകും. പണ്ടത്തെ കാലത്തെ കുട്ടികളുടെ വിനോദവും ഭീതിയും കഥയിലുടനീളം ആകർഷകമായ രീതിയിൽ രഘുനാഥൻ സാവിത്രി വിവരിക്കുന്നു. ലളിതമായ ഭാഷയോടെയും ഹൃദയസ്പർശിയായ അവതരണത്തോടെയുമാണ് രചയിതാവ് കഥ വിവരിക്കുന്നത്. ഈ പുസ്തകം എന്നെ സ്വാധീനിച്ചത് സ്വന്തം അബദ്ധങ്ങളെ ഒരിക്കലും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള അനുഭവമാക്കുന്നതിനു പകരം സ്വന്തം അബദ്ധങ്ങൾ ചിരിച്ചുകൊണ്ട് അംഗീകരിക്കാനും അവയിലൂടെ ജീവിതം മനോഹരമാക്കുവാനുമുള്ള മനോഭാവം വളർത്തിയപ്പോഴാണ്. നിങ്ങൾക്ക് പറ്റിയ മണ്ടത്തരങ്ങൾ പ്രഖ്യാപിക്കുന്നത് വഴി നിങ്ങൾ സ്വതന്ത്രരാക്കുന്നു എന്ന സന്ദേശമാണ് രഘുനാഥൻ സാവിത്രി ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിലൊന്നാക്കി കുറേ വീമ്പടിയും കുറച്ചു വിനയവും എന്ന പുസ്തകം മാറിയിരിക്കുന്നു.
3: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഇറ്റ്സ് മീ ആർ ജി അർച്ചന രാജു. സംസാരിച്ചു കൊണ്ടിരുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകത്തെ കുറിച്ചായിരുന്നല്ലേ. അതെ, കമലാ സുരയുടെ നീർമാതളം പൂത്തകാലം. ഈ പുസ്തകത്തിൽ നമ്മുടെ കഥാകാരി വളരെ മനോഹരമായിട്ടുള്ള ബന്ധത്തെ വരച്ചു കാട്ടുന്നുണ്ട്. അതെ, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, പ്രകൃതിയുമായി മനുഷ്യനുള്ള ആത്മബന്ധം ഈ കൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നു. മരങ്ങളും പൂക്കളും മഴയും ഗ്രാമീണ അന്തരീക്ഷവും വെറും പശ്ചാത്തലമല്ല, കഥയുടെ ഭാഗമായി മാറുന്നു. പ്രകൃതിയുടെ സൗന്ദര്യം വായനക്കാരന് അനുഭവ വേദ്യമാകുന്ന എഴുത്താണ് കമലാ സുരയുടേത്. കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം ഇനി വീണ്ടും ജോയിൻ ചെയ്യാല്ലേ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇറ്റ്സ് മീ ആർ ജെ അർച്ചന രാജു ഓൺ ലാസ്റ്റ് ബെഞ്ച്.

My Radio 90 FM கேட்டறிஞர் கோட்டுக்கூடா.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഇറ്റ്സ് മീ ആർ ജെ അർച്ചന രാജു. കാലാതീതമായ സാഹിത്യ സൃഷ്ടിയാണ് കമലാസുരയുടെ നിർമാതളം പൂത്തകാലം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും വായനക്കാരുടെ ഹൃദയത്തിൽ സ്ഥാനം നിലനിർത്തുന്ന കൃതിയാണ് നിർമാതളം പൂത്തകാലം. ഓർമ്മകളും വികാരങ്ങളും ജീവിതാനുഭവങ്ങളും ചേർന്ന ഈ പുസ്തകം ഓരോ വായനയിലും പുതിയ അനുഭവം സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മലയാള സാഹിത്യത്തിലെ ഒരു അമൂല്യ രത്നമായി കണക്കാക്കപ്പെടുന്നു. സ്വന്തം ജീവിതാനുഭവങ്ങളും കുടുംബ പശ്ചാത്തലവും പ്രകൃതിയുമായിട്ടുള്ള ആത്മബന്ധവും അവർ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന ഈ പുസ്തകം വായനക്കാരെ സ്വന്തം ബാല്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അത് സഹായിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വായിക്കണം ട്ടോ. സ്റ്റേ ട്യൂൺ. ലാസ്റ്റ് ബെഞ്ച് വിത്ത് ആർ ജി അർച്ചന രാജു ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷ്.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഇറ്റ്സ് മീ ആർ ജെ അർച്ചന. ഒരു പുഞ്ചിരി മതി ഒരാളുടെ ദിവസം മനോഹരമാക്കാൻ. അത്തരത്തിൽ സന്തോഷം പകരുന്ന ആളുകളാണ് ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്ത്. അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾ നിങ്ങളായിരിക്കുക, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞ പോസിറ്റീവ് വൈബ്രന്റ് വുമൺ ആയിട്ടുള്ള ശിവാങ്കി കൃഷ്ണകുമാറിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പോകുന്നത്. മധുരമായ ശബ്ദവും സന്തോഷം നിറഞ്ഞ വ്യക്തിത്വവും കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ഗായികയാണ് ശിവാങ്കി കൃഷ്ണകുമാർ. സൂപ്പർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ ശിവാങ്കി പിന്നീട് കുക്ക് വിത്ത് കോമാളിയിലൂടെ കൂടുതൽ ജനപ്രിയയായി മാറി. ശിവാങ്കി ഗായിക മാത്രമല്ല, അഭിനേത്രിയാണ്, അവതാരകയാണ്, നർത്തകിയാണ്. ചിരിക്കുക, സന്തോഷം പകരുക, ജീവിതത്തെ സ്നേഹിക്കുക, ഇതായിരുന്നു ശിവാങ്കിയുടെ സന്ദേശം. ഇനി നമുക്ക് ഒരു പാട്ട് കേട്ടിട്ടൊക്കെ വന്നാലോ? സോ സ്റ്റേ ട്യൂൺ ലാസ്റ്റ് ബെഞ്ച് വിത്ത് ആർ ജെ അർച്ചന രാജു ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
1: പ്രിയപ്പെട്ടവരെ, ഞാൻ ടി ഡി രാമകൃഷ്ണൻ. ഇന്ന് വായനാ ദിനമാണ്. ഞാനിന്ന് നിങ്ങളോട് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ടാൻസാനിയയിലുമൊക്കെ ഉപയോഗിക്കുന്ന സ്വഹേലി ഭാഷയിലെ ഒരു ചെറിയ വാചകമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. വസോമോ വിതാപു. വസോമോ വിതാപു എന്ന് പറഞ്ഞാൽ പുസ്തകം വായിക്കൂ എന്നാണ് അർത്ഥം. ഞാനിത് എൻ്റെ മാമ ആഫ്രിക്ക എന്ന നോവലിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ ചിന്താശേഷി വളരുകയും അവന് കാര്യങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് സ്വയം നിലപാടുകൾ സ്വീകരിക്കാനും കഴിയും. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് വായന. ഈ വായനാ ദിനത്തിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ആദ്യം പറഞ്ഞ വാചകം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. വസോമോ വിതാപു. പുസ്തകം വായിക്കും.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്. ഇറ്റ്സ് മീ ആർ ജെ അർച്ചന രാജു. മലയാളികളുടെ പ്രിയ ഗായികയും യുവതലമുറയുടെ ഹൃദയം കീഴടക്കിയ കലാകാരിയുമാണ് ശിവാംഗി കൃഷ്ണകുമാർ. സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച ശിവാംഗി തൻ്റെ മധുരമായ ശബ്ദവും ചടുലമായ അവതരണ ശൈലിയും കൊണ്ട് ശ്രദ്ധേയായി. ടെലിവിഷൻ സംഗീത റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ അവർ പിന്നീട് ഗായിക, അഭിനേത്രി, അവതാരിക എന്നീ മേഖലകളിലും തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചു. പ്രത്യേകിച്ച് കുക്ക് വിത്ത് കോമാളി എന്ന പരിപാടിയിലൂടെ വലിയ ജനപ്രീതി നേടിയ ശിവാംഗി തൻ്റെ നിഷ്കളങ്കമായ സ്വഭാവവും ഊർജ്ജസ്വലമായ പ്രകടനങ്ങളും കൊണ്ട് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി. സംഗീതത്തോടുള്ള ആത്മാർത്ഥതയും വിനയവും തന്നെയാണ് ശിവാംഗിയെ യുവതലമുറയ്ക്ക് ഒരു പ്രചോദനമാക്കുന്നത്. സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡൗൺ ടു എർത്ത് ആണ്. ശരിക്കും ഇവരുടെ ലൈഫൊക്കെ നമുക്കൊരു മോട്ടിവേഷനാണ്. എത്ര ഹമ്പിളായിട്ടാണ് ജീവിക്കുന്നത്. സ്റ്റേ ട്യൂൺ, ലാസ്റ്റ് ബെഞ്ച് വിത്ത് ആർ ജെ അർച്ചന രാജു ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: மை ரேடியோ 90 FM கேட்டறிஞர் கூட்டுக்கூடா.
1: மை ரேடியோ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
2: ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കേണ്ടവയാണ്, ചിലത് വിഴുങ്ങേണ്ടതും അപൂർവം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതും. ഫ്രാൻസിസ് ബേക്കൺ.
1: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
3: രൂപേഷ് വിയർ പൊതുവിഭാഗം. നമ്മെ തന്നെ എത്രമാത്രം ശൂന്യമാക്കുന്നുവെന്നും ആ ശൂന്യതയിൽ മറ്റൊരാളെ എത്രമാത്രം നിറയ്ക്കുന്നുവെന്നുമുള്ളതാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അളവുകോയി. സ്നേഹം സ്വയം ശൂന്യമാക്കലാണെങ്കിൽ സാഹിത്യം അതിനുള്ള ഏറ്റവും വലിയ പരിശീലനമാണ്. രണ്ടാമൂഴം വായിച്ചു തീരുമ്പോൾ സ്നേഹത്തിന്റെയും നഷ്ടങ്ങളുടെയും വലിയൊരു സാഗരമാണ് ആർത്തിരമ്പുന്നത്. ചരിത്രവും ഇതിഹാസങ്ങളും എപ്പോഴും സിംഹാസനത്തിലിരിക്കുന്ന വിജയികളുടെ കഥകളാണ് പാടാറുള്ളത്. എന്നാൽ ആ കോലാഹലങ്ങൾക്കിടയിൽ സ്വന്തമൂഴവും കാത്ത് ഒടുവിൽ വിസ്മൃതിയിലേക്ക് തള്ളപ്പെട്ടുപോയ പരാജിതരുടെ നിശബ്ദമായ നെടുവീർപ്പുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതൊരു പുനരാഖ്യാനമല്ല, ദൈവങ്ങളെ മനുഷ്യരാക്കിയ ഒരു സാഹിത്യ അട്ടിമറിയാണ്. വ്യാസൻ കാണാതെ പോയ ഇടങ്ങളിലേക്കുള്ള MT-യുടെ തീർത്ഥാടനമാണ് രണ്ടാമൂഴം. ലക്ഷത്തിലധികം ശ്ലോകങ്ങളായി പരന്നുകിടക്കുന്ന വ്യാസഭാരതമെന്ന ആ മഹാമേരുവിനെയാണ് കേവലം 200-ഓളം പേജുകളിലേക്ക് MT കാച്ചിക്കുറിക്കുന്നത്. ഇതിഹാസത്തിന്റെ ഭാരമില്ലാത്ത ചോരയും നീരുമുള്ള മനുഷ്യരുടെ കഥയാണിത്. ഇവിടെയാണ് അരികുജീവിതങ്ങളും തോറ്റവരും മുഖ്യധാരയിൽ വിജേതാക്കളുടെ വരിയിൽ ചേരുന്നത്. ഇത് അമാനുഷികനായ ഭീമന്റെ കഥയല്ല, മറിച്ച് ഏകാന്തതയും ഒറ്റപ്പെടലും പേറിയ ഒരു മനുഷ്യന്റെ കഥയാണിത്. വഞ്ചിക്കപ്പെട്ടവനും എല്ലാം നഷ്ടപ്പെട്ടവനുമായി ഏകാന്തതയുടെ മലകയറുന്ന ഒരു പച്ച മനുഷ്യന്റെ ആത്മകഥം. അതോടൊപ്പം മക്കൾക്ക് വേണ്ടി കൊട്ടാരച്ചതികളിൽ കരുക്കൾ നീക്കിയ കുന്തി എന്ന അമ്മയുടെയും കഥയാണിത്. കൃഷ്ണൻ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് അമാനുഷികതയുടെ വസ്ത്രങ്ങൾ MT ഉരിഞ്ഞു മാറ്റി അവർ നമ്മെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. രണ്ടാമൂഴത്തിന്റെ ഭാഷ ഒരു കവിതയാണ്. കടലിന് കറുത്ത നിറമായിരുന്നു. ആത്മാക്കൾ ഉപേക്ഷിക്കപ്പെട്ട ജീർണ വസ്ത്രങ്ങൾ, എന്നിട്ടും എന്തേ തണുത്ത വായുവിന് താമരപ്പൂവിന്റെ ഗന്ധം. ഇതുപോലുള്ള പ്രയോഗങ്ങൾ അതിനുദാഹരണമാണ്. നോവലിലെ ജീർണ വസ്ത്രങ്ങൾ എന്ന അധ്യായം ഭഗവത്ഗീതയിലെ വസാംസി

അജ്ഞാനി എന്ന വിഖ്യാതമായ ശ്ലോകത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. കേട്ടുപഴകിയ ദൈവിക പരിവേഷങ്ങൾക്കപ്പുറം മഹാഭാരതത്തെ മനുഷ്യരുടെ പരിമിതികളുടെയും നിസ്സഹായതകളുടെയും കഥയാക്കി മാറ്റിത്തീർക്കാൻ ഈ വായനയ്ക്ക് കഴിയുന്നു. നമ്മളിൽ പലരും ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എല്ലാ യോഗ്യതകളും ഉണ്ടായിട്ടും രണ്ടാമനായി ഒതുക്കപ്പെട്ടു പോകുന്ന ഭീമന്മാരാണ് എന്ന യാഥാർത്ഥ്യത്തെ ഈ പുസ്തകം തൊട്ടുണർത്തുന്നു. മഹാഭാരത യുദ്ധത്തിൻ്റെ സകല കോലാഹലങ്ങളും അവസാനിച്ചു. മഹാപ്രസ്ഥാനത്തിൻ്റെ യാത്രയിൽ ദ്രൗപദി വീണുപോയി. ധർമ്മപുത്രർ തിരിഞ്ഞു നോക്കാതെ സ്വർഗത്തിലേക്കുള്ള യാത്ര തുടർന്നപ്പോൾ പിന്നിൽ അവൾക്ക് കാവലായി ഒരു മനുഷ്യൻ മാത്രം ബാക്കിയായി. ആ ഏകാന്തതയുടെ മരവിപ്പിലേക്ക് പുസ്തകം മടക്കി വയ്ക്കുമ്പോൾ ആ മലമുകളിൽ ഒറ്റയ്ക്കാവുകയാണ്. ഇനി ഒന്നും കേൾക്കാനില്ലാത്ത വിധം കേവലം ഒരു വലിയ നിശബ്ദത മാത്രം ബാക്കിയാക്കി.

എല്ലാവരും പാട്ടൊക്കെ കേട്ട് കൂളടിച്ചിരിക്കാവൂല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അങ്ങ് ബദ്രിനാഥിലോട്ടാണ്. എല്ലാവരും എന്റെ കൂടെ വരാൻ റെഡി ആണല്ലോ അല്ലേ? വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച്, ഇറ്റ്സ് മീ ആർജെ അർച്ചന രാജു. അല്ലു അർജുന്റെ ബദ്രിനാഥ് സിനിമയിലാണ് നമ്മൾ ബദ്രിനാഥ് ടെമ്പിൾ കണ്ടിട്ടുള്ളത്. ഓംകാരേശ്വര ശ്രീഹരി നരഹരി ലോകാത്മജനേ. ആഹാ, എത്ര രസമല്ലേ പാട്ട് കേൾക്കാൻ. നിങ്ങളും കേട്ടിട്ടില്ലേ, ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ബദ്രിനാഥ് ആത്മീയതയും പ്രകൃതി സൗന്ദര്യത്തെയും ഒത്തുചേർന്ന ഒരു പുണ്യഭൂമിയാണ്. ഉത്തരാഖണ്ഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞുമൂടിയ മലകളും ഒഴുകുന്ന അളകനന്ദാ നദിയുമാണ് ക്ഷേത്രത്തിന് ഭംഗി നൽകുന്നത്. ഇനിയും യാത്രകൾ അവസാനിച്ചിട്ടില്ല. ഇതൊക്കെയാണ് ബദ്രിനാഥിന്റെ വിശേഷങ്ങൾ. ഇനി നമുക്കൊരു പാട്ടൊക്കെ കേട്ടിട്ട് വന്ന് അടിച്ചു പൊളിച്ചു വന്നാലോ? സോ സ്റ്റേ ട്യൂൺ ലാസ്റ്റ് ബെഞ്ച് വിത്ത് ആർ ജി അർച്ചന രാജു ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: மை ரேடியோ 90 FM கேட்டறிஞ கூட்டுக்கூட
1: மை ரேடியோ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
2: വായനക്കാരൻ മരണത്തിന് മുൻപ് ആയിരക്കണക്കിന് ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുന്നു, എന്നാൽ ഒന്നും വായിക്കാത്തവൻ ഒരൊറ്റ ജീവിതം മാത്രം ജീവിക്കുന്നു. ജോർജ് മാർട്ടിൻ.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബാൻഡ്. ഇറ്റ്സ് മീ ആർ ജെ അർച്ചന രാജു. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ബദ്രിനാഥ് തീർത്ഥാടന കേന്ദ്രത്തെ പറ്റിയാണ്. ഹിമാലയൻ മലനിരകളിലൂടെ മനോഹരമായ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ബദ്രിനാഥ് പ്രകൃതിയുടെ അതുല്യ സൗന്ദര്യം കൊണ്ട് പ്രശസ്തമായ ഒരു പ്രദേശമാണ്. മഞ്ഞുമൂടിയ കൊടുമുടികളും പച്ചപ്പാർന്ന താഴ്വാരങ്ങളും അളകനന്ദ നദിയുടെ മനോഹരമായ ഒഴുക്കും ഈ സ്ഥലത്തെ സഞ്ചാരികളുടെയും പ്രിയ കേന്ദ്രമാകുന്നു. ശുദ്ധമായ വായുവും ശാന്തമായ അന്തരീക്ഷവും സാഹസിക യാത്രകൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ ആകർഷണമാണ്. ഹിമാലയത്തിന്റെ ഭംഗി അടുത്തറിഞ്ഞ് ആസ്വദിക്കാൻ കഴിയുന്ന അപൂർവമായ ഒരു സ്ഥലമാണ് ബദ്രിനാഥ്. സ്റ്റേ ട്യൂൺ, ലാസ്റ്റ് ബെഞ്ച് വിത്ത് ആർ ജി അർച്ചന രാജു ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: மை ரேடியோ 90 FM கேட்டறிஞ்ச கூட்டுக்கூடா.
1: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
2: ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമാണ് വായന പകരുന്നത്. സോമർസെറ്റ് മോം.
1: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
3: എന്റെ പേര് സാംസി സക്കറിയ, പൊതുവിഭാഗത്തിൽ മത്സരിക്കുന്നു. ഏറെ സ്വാധീനിച്ച പുസ്തകം ബ്രസീലിയൻ സാഹിത്യകനായ പൗലോ കൊയ്ലോയുടെ അൽക്കെമിസ്റ്റ്. ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിക്കുമ്പോഴും മൂല്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം, അതാണ് സന്തോഷത്തിന്റെ രഹസ്യം. ഈ ഗുണപാഠമാണ് നോവൽ ഭാഗത്തിന്റെ കാതൽ. ഒരു സ്വപ്ന ദർശനത്തിന്റെ പ്രേരണയിൽ സാന്റിയോഗ നേടിയപാലം നടത്തുന്ന യാത്രയാണ് നോവൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ സ്വപ്നത്തിന്റെ അർത്ഥം കണ്ടെത്താൻ അവൻ പല ശ്രമങ്ങളും നടത്തുന്നു. തന്റെ യാത്രക്കിടയിൽ ചിത്രശലഭം, ജിപ്സി സ്ത്രീ, വൃദ്ധൻ തുടങ്ങി പലരെയും സാന്റിയോഗ കണ്ടുമുട്ടുന്നു. ഇതിൽ വൃദ്ധൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് പ്രധാന പാഠഭാഗം. സന്തോഷത്തിന്റെ രഹസ്യം അറിഞ്ഞു വരാൻ ഒരു കച്ചവടക്കാരൻ അയാളുടെ മകനെ അക്കാലത്ത് ഏറ്റവും പ്രശസ്തനായ ഒരു ജ്ഞാനിയുടെ അരികിലേക്ക് അയച്ചു. 40 ദിവസം അലഞ്ഞു നടന്ന അവൻ ജ്ഞാനിയുടെ കൊട്ടാരം കണ്ടുപിടിച്ചു. അവൻ പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായ സ്ഥലവും അനുഭവമാണ് അവിടെ ഉണ്ടായിരുന്നത്. ജ്ഞാനി ഒരു സാധാരണ ജ്ഞാനിയായിരുന്നു. കൊട്ടാരത്തിലുള്ളത് ഉത്സവത്തിന്റെ അന്തരീക്ഷമായിരുന്നു. ഒരു മേശപ്പുറത്ത് രുചികരമായ വിഭവങ്ങൾ, മറ്റൊരു സ്ഥലത്ത് ഗാനമേള, കച്ചവടക്കാർ അവർ വന്നും പോയും ഇരിക്കുന്നു, ആളുകൾ ഉത്സാഹത്തോടെ സംസാരിച്ചു നിൽക്കുന്നു. ജ്ഞാനി ഓരോരുത്തരോടും സംസാരിച്ചു നിൽക്കുന്നതിനാൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ അവന് 2 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വന്നു. 2 തുള്ളി എണ്ണ നിറച്ച കരണ്ടി കയ്യിൽ പിടിച്ച് കൊട്ടാരത്തിലെ കാഴ്ചകൾ കണ്ടുവരാൻ ജ്ഞാനി അവനോട് പറഞ്ഞു. എന്നാൽ എണ്ണ തുളുമ്പാതെ സൂക്ഷിച്ചു നടന്നതുകൊണ്ട് കൊട്ടാരത്തിലെ ഭംഗികൾ അവന് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. കൊട്ടാരത്തിന്റെ സൗന്ദര്യം നന്നായി കണ്ടുവരാൻ ജ്ഞാനി അവനോട് വീണ്ടും ആവശ്യപ്പെട്ടു. ഇത്തവണ അവൻ ഓരോ കാഴ്ചകളും നന്നായി ആസ്വദിച്ചു. കൊട്ടാരത്തിലെ കലാസൃഷ്ടികൾ, അതിന് ചുറ്റുമുള്ള പൂന്തോട്ടം, പല നിറത്തിലും പല തരത്തിലുള്ള പൂക്കൾ, ചുറ്റുമുള്ള മലനിരകൾ, അങ്ങനെ പലതും അവൻ കണ്ട് ആസ്വദിച്ചു. ജ്ഞാനിയുടെ മുമ്പിൽ അവൻ പിന്നെയും വന്നു നിന്നു. കണ്ട കാഴ്ചകളെല്ലാം അവൻ വിശദമായി തന്നെ പറഞ്ഞു. അപ്പോൾ നിന്റെ കയ്യിൽ 2 തുള്ളി എണ്ണ എവിടെയെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോഴാണ് അവൻ കയ്യിൽ പിടിച്ചിരുന്ന കരണ്ടിയിലേക്ക് നോക്കിയത്. കരണ്ടിയിൽ എണ്ണ മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കും. ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. അപ്പോഴും കയ്യിലുള്ള കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അത് തന്നെയാണ് സന്തോഷത്തിന്റെ രഹസ്യമെന്ന് ജ്ഞാനി അവനോട് പറഞ്ഞു. വൃദ്ധൻ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ ഇടയൻ നിശബ്ദനായിരിക്കുകയായിരുന്നു. കഥയുടെ ഗുണപാഠം അവന്റെ മനസ്സിൽ പതിഞ്ഞു. ഇടയന്റെ മോഹം നാട് ചുറ്റി കാഴ്ചകൾ കാണുകയാവാം, അതായിക്കൊള്ളട്ടെ. അപ്പോഴും അവന്റെ കണ്ണ് സ്വന്തം ആട്ടിൻകൂട്ടത്തിന്മേൽ തന്നെ ഉണ്ടാകണം. ഈ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിക്കുമ്പോഴും മൂല്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം, അതാണ് സന്തോഷത്തിന്റെ രഹസ്യം എന്ന് ഒരിക്കൽ കൂടി ഈ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.

കൂട്ടുകാരെ, ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു കാര്യം എന്തായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ സമയം ഇപ്പോൾ 10 മണിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബാൻഡ്, ഇറ്റ്സ് മീ ആർജെ അർച്ചന രാജു. 7 മണി മുതൽ എന്നോടൊപ്പം ഈ മനോഹരമായ യാത്രയിൽ പങ്കുചേർന്ന എല്ലാ എന്റെ പ്രിയ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. തൽക്കാലം ഞാൻ നിങ്ങളുടെ അടുത്ത് ടാറ്റ ബൈ ബൈ പറയാണ്. എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങുക. നല്ലൊരു നാളെ സ്വപ്നം കണ്ട്. മറക്കരുത്, സമയം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ഓക്കെ, ദിസ് ഈസ് ആർജെ അർച്ചന സൈനിങ് ഓഫ് ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടം ഓൺ ലാസ്റ്റ് ബെഞ്ച്. Tata, bye bye, see you, good night, sweet dreams.

0: மை ரேடியோ 90 FM கேட்டறிஞர் கோட்டகுடா.
1: മൈ റേഡിയോ 90 FM-ന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വായനാ ദിന ആശംസകൾ.
2: കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പല പുസ്തകങ്ങളും.